നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 5-ാം തീയതി, 2026 ജൂൺ 19, വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 38 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: പിഎം വികസിത് ഭാരത് റോസ്ഗർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രാലയം ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് അനക്സിൽ യോഗ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വായനാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാല

0: അക്ഷരതാ പ്രസ്ഥാനങ്ങളുടെ പിതാവായ പി എൻ പണിക്കരെ സ്മരിച്ചുകൊണ്ട് കേരളത്തിലും ദേശീയതലത്തിലും ഇന്ന് വായനാ ദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സംസ്ഥാനത്ത് 19 പേർക്ക് കൂടി ഷിഗെല്ലെ രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്ട് 9, തൃശൂരിൽ 3, തിരുവനന്തപുരത്തും കണ്ണൂരും 2 വീതമാണ്. കൊല്ലം, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിൽ ഓരോ ആളുകൾക്കുമാണ് ഇന്നലെ ഷിഗെല്ലെ രോഗം ബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്ട് നിപ്പ ബാധിച്ച രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുന്നു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുലർച്ചെ കാനഡയ്ക്ക് ഖത്തറിനെതിരെ തകർപ്പൻ ജയം. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് കാനഡയുടെ ജയം.
1: ന്യൂസ് റെയിൻബോ.

0: ആരാധന.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

0: ഹലോ, നമസ്തേ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ കോഫി ടൈമാണ്. വെൽക്കം ടു ബെഡ് കോഫി വിത്ത് മീ സുരേഷ് കാഞ്ഞിരക്കാട്ട്. ടു ബ്രിങ് ഔട്ട് ദി ബെസ്റ്റ് ഇൻ പീപ്പിൾ, യു നീഡ് ടു സോ സീഡ്സ് ഓഫ് എൻകറേജ്മെൻറ്റ്. ആളുകളിൽ നിന്നും ഏറ്റവും മികച്ച ഫലം പുറത്തു വരണമെങ്കിൽ അവരിൽ നിങ്ങൾ പ്രോത്സാഹനത്തിൻ്റെ വിത്തുകൾ പാകണം. യെസ്, നമ്മുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ടോണിക്കാണ് പ്രോത്സാഹനം, അല്ലേ? അതുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകരെയും സഹപാഠികളെയും ഒക്കെ പ്രശംസിക്കാനും അവരുടെ വിജയങ്ങൾ ആസ്വദിക്കാനും മടി കാണിക്കരുത്. അതിനുള്ള അവസരങ്ങൾ പാഴാക്കുകയും അരുത്. ഒരുപക്ഷേ കുട്ടിക്കാലത്ത് പ്രശംസിക്കപ്പെട്ടല്ല വളർന്നതെങ്കിൽ പ്രശംസിക്കാനുള്ള സ്വാഭാവിക പ്രവണത നമ്മളിൽ ഉണ്ടായി എന്ന് വന്നേക്കില്ല. പക്ഷേ അത് ഈസിയായി നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. സ്ഥാനഭേദമില്ലാതെ ഉള്ളു തുറന്ന് പ്രോത്സാഹനവും ആസ്വാദനവും പ്രകടിപ്പിക്കുന്നവർ ജനപ്രീതിയിലും മുന്നിലായിരിക്കും. ഓക്കെ, തോമസ് പീറ്റേഴ്സും റോബർട്ട് വാട്ടർമാൻ ജൂനിയറും ചേർന്ന് എഴുതിയ ഇൻ സെർച്ച് ഓഫ് എക്സലൻസ് എന്ന പുസ്തകത്തിൽ ഒരു യഥാർത്ഥ സംഭവം വിവരിച്ചിട്ടുണ്ട്. സംഭവം ഇതാണ്. വെവ്വേറെ ക്ലാസ്സുകളിലുള്ള രണ്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, ഏതാണ്ട് ഒരേ നിലവാരമാണ് അവരുടെ പഠനശേഷി. രണ്ട് ഗ്രൂപ്പിനും ഒരേ കൂട്ടം ക്വസ്റ്റ്യൻസ് നൽകുന്നു. കൂടുതൽ കറക്റ്റ് ആൻസർ നൽകിയ ഗ്രൂപ്പിനോട് അധ്യാപകൻ പറയുന്നു അവരുടെ പെർഫോമൻസ് നിരാശാജനകമായിരുന്നെന്ന്. മറ്റേ ഗ്രൂപ്പിനോടോ അവരുടെ പ്രകടനം മികച്ചതായിരുന്നു എന്ന സത്യമല്ലാത്ത പ്രസ്താവനയും കൂടെ സന്തോഷം പ്രകടിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, ഇതിനുശേഷം രണ്ട് ഗ്രൂപ്പിനും പുതിയൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തു. ആദ്യത്തെ തവണ പ്രകടനത്തിൽ പിന്നിലായിരുന്നെങ്കിലും നല്ലവണ്ണം പ്രോത്സാഹനം ലഭിച്ച ആ ഗ്രൂപ്പുണ്ടല്ലോ, അവര് നേരത്തെ മുന്നിലായിട്ടും നിരുത്സാഹപ്പെടുത്തപ്പെട്ട മറ്റേ ഗ്രൂപ്പിനെ ബഹുദൂരം പിന്നിലാക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? യെസ്, പ്രോത്സാഹനവും വിജയബോധവും വ്യക്തികളെ ഉത്തേജിപ്പിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് തെളിയിക്കുകയായിരുന്നു ഈ പരീക്ഷണം. സോ ഫ്രണ്ട്സ്, അർഹതയുള്ളവരെ, അവർ ആര് തന്നെയായാലും പ്രശംസിക്കാൻ മടിക്കരുത്. ഓക്കെ ഓക്കെ, എന്നാൽ പാട്ട് ബ്രേക്ക്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

നോ മാൻ ചൂസസ് ഈവിൽ ബിക്കോസ് ഇറ്റ്സ് ഈവിൽ. ഹി ഓൺലി മിസ്റ്റേക്സ് ഇറ്റ് ഫോർ ഹാപ്പിനെസ് ദ ഗുഡ് ഹി സീക്സ്. തിന്മയാണ് എന്നറിഞ്ഞതുകൊണ്ടോ തിന്മയെ ആഗ്രഹിച്ചുകൊണ്ടോ അല്ല ഒരു വ്യക്തി ദുഷ്കൃത്യങ്ങളുടെ പാത സ്വീകരിക്കുന്നത്. പിന്നെന്താണ് സംഭവിക്കുന്നത്? അയാൾ ആ തിന്മയെ തൻ്റെ സന്തോഷമായി തെറ്റിദ്ധരിക്കുന്നു. താൻ തേടുന്ന നന്മ അതാണ് എന്ന അബദ്ധധാരണ. ഇങ്ങനൊരു കാഴ്ചപ്പാട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നതാരാണ്? മേരി വോൾസ്റ്റൺക്രാഫ്റ്റ്. 18th century ജീവിച്ചിരുന്ന ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് ഫിലോസഫർ. അതിനപ്പുറം ഒരു ഐഡൻറ്റിറ്റി കൂടി ഉണ്ട് കേട്ടോ ഇവർക്ക്, മേരി വോൾസ്റ്റൺക്രാഫ്റ്റിന്. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ വ്യക്തി. യെസ്, ഫെമിനിസ്റ്റ് ഫിലോസഫർ എന്ന വിശേഷണത്തിൽ വരുന്ന ഏറ്റവും ആദ്യകാല അംഗമാണ് മേരി.

0: ഒരുപക്ഷെ അവരുടെ ഈ ഐഡൻറ്റിറ്റിയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയെങ്കിലും ആളുടെ എഴുത്തിനേക്കാൾ പ്രാധാന്യം നേടിയത്. ഫെമിനിസ്റ്റ് ഫിലോസഫർ, സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി ശബ്ദം ഉയർത്തിയ വ്യക്തി എന്ന ഐഡൻറ്റിറ്റി. വോൾസ്റ്റൺക്രാഫ്റ്റ് 1792 എഴുതിയ പുസ്തകം എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ, വളരെ പ്രസിദ്ധമാണ് ഈ പുസ്തകം. നോവൽസ് കൂടാതെ ഉപന്യാസങ്ങളും യാത്രാവിവരണങ്ങളും എഴുതിയിട്ടുണ്ട് ഇവർ. പിന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ചരിത്രവും കുട്ടികൾക്കായ ഒരു പുസ്തകവും അതുകൂടി എഴുതിയിട്ടുണ്ട്. ഓക്കെ, മേരി വോൾസ്റ്റൺക്രാഫ്റ്റിൻ്റെ പുസ്തകങ്ങളിൽ ഏതാനും ചിലതിൻ്റെ ടൈറ്റിൽസ് കൂടി പറയാം. ഒറിജിനൽ സ്റ്റോറീസ് ഫ്രം റിയൽ ലൈഫ്, തോട്ട്സ് ഓൺ ദി എഡ്യൂക്കേഷൻ ഓഫ് ഡോട്ടേഴ്സ്, മേരി എ ഫിക്ഷൻ ഓൺ പോയട്രി ആൻഡ് അവർ റിലിഷ് ഫോർ ദ ബ്യൂട്ടീസ് ഓഫ് നേച്ചർ, ദ കേവ് ഫാൻസി ലെസൺസ് ദ ഫീമെയിൽ റീഡർ. സെക്കൻഡ് സെഗ്മെൻ്റ് ഇവിടെ കഴിഞ്ഞു, രണ്ട് പാട്ടുകൾ വരുന്നു ഇനി, പിന്നീടാണ് തേർഡ് സെഗ്മെന്റ്.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
2: Aadimei maranyadende

0: കേൾക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: അനർഹമായ കുറ്റപ്പെടുത്തലുകൾ ഏറെയും സ്വയം ഏറ്റെടുക്കുന്നു, അർഹമായ അംഗീകാരങ്ങൾ ഏറെയും പങ്കുവെക്കുന്നു, ഷെയർ ചെയ്യുന്നു. മഹാനായ ഒരു വ്യക്തിയുടെ, ഉത്തമനായ ഒരു നേതാവിൻ്റെ മുഖമുദ്രയാണിത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആർനോട്ട് ഗ്ലാസ്ക്യൂ ആണ്, ഹാസ്യ കലാകാരനും ബിസിനസ്മാനുമായ ആർനോട്ട് ഗ്ലാസ്ക്യൂ. ഓക്കെ, ഈ പറഞ്ഞ രീതിയിലുള്ള ആളുകൾ വംശനാശ ഭീഷണിയിലാണോ എന്നൊരു സംശയമില്ലാതില്ല, എങ്കിലും പ്രതീക്ഷിക്കാം നമുക്ക് അല്ലേ. പ്രതീക്ഷയാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആൻഡ് ആ സ്വഭാവം നമ്മളിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാം, അതിനുവേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ പെറ്റ് കോഫിയുടെ തേർഡ് സെഗ്മെന്റിൽ ഈ ഒരു സംഭവം ഒന്ന് കേട്ടു നോക്കിക്കോളൂ. നമ്മൾ പറഞ്ഞ അല്ല, ആർനോട്ട് ഗ്ലാസ്ഗോ പറഞ്ഞ ആ സംഗതിക്ക് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇദ്ദേഹം. ആരാണ്? കമാൻഡർ സ്കോട്ട് വാഡിൽ. ആള് ഒരു ന്യൂക്ലിയർ സബ്മറൈനിന്റെ കമാൻഡറായിരുന്നു. ഒരിക്കലുണ്ടല്ലോ, ഹവായ് സമുദ്രമേഖലയിൽ വെച്ച് ഈ സബ്മറൈനുമായി കൂട്ടിയിടിച്ച് ഒരു ജാപ്പനീസ് മത്സ്യബന്ധന ബോട്ട് തകരുകയുണ്ടായി. 9 പേരാണ്, 9 ജപ്പാൻകാരാണ് ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തെപ്പറ്റിയുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞെന്താണെന്നോ, സ്കോട്ട് വാഡിലിന് ആ സമയത്ത് സബ്മറൈൻ നിയന്ത്രിക്കുന്നതിന് വേണ്ട വ്യക്തമായ വിവരങ്ങളും മറ്റും നൽകുന്നതിൽ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥരും നാവികരും ധാരാളം വീഴ്ചകൾ വരുത്തിയെന്നാണ്. അതുകൊണ്ടാണ് അപകടം സംഭവിച്ചത്. പക്ഷേ മുങ്ങിക്കപ്പലിലെ ജോലിക്കാരുടെ മേധാവി എന്ന നിലയിൽ ആ ദുരന്തത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സ്കോട്ട് വാഡിൽ തനിച്ച് ഏറ്റെടുത്തു, സഹപ്രവർത്തകരിൽ ആരിലും ഒരു പിഴവും ആരോപിക്കാതെ. വ്യക്തിപരമായി അദ്ദേഹത്തിന് വൻ നഷ്ടങ്ങളാണ് ഈ പ്രവൃത്തി കൊണ്ട് സംഭവിച്ചത്. നിയമോപദേശം നൽകിയ വക്കീലിൻ്റെ കർശനമായ നിർദ്ദേശം വരെ അവഗണിച്ച് വിചാരണ സമയത്ത് സ്കോട്ട് വാഡിൽ കുറ്റം ഏറ്റുപറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നുവരെ എൻ്റെ ഔദ്യോഗിക കാലഘട്ടം മുഴുവനും കഴിവിൻ്റെ പരമാവധി ഭംഗിയായി ഞാൻ കർത്തവ്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അവ ഒരിക്കലും മനഃപൂർവ്വമല്ല, അശ്രദ്ധ കൊണ്ടുമല്ല, സംഭവിച്ചു പോയതാണ്. ഈ ദുരന്തത്തിൽ എനിക്ക് അഗാധമായ ദുഃഖമുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും അന്തർവാഹിനി സേനയ്ക്കും മുഴുവനും തന്നെ ഇതൊരു വൻ ദുരന്തമാണ്. പട്ടാള കോടതിയിലെ വിചാരണ വേളയിൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവസരം ഇന്ന് ഇവിടെ ഇങ്ങനെ തുറന്നു പറയുന്നത് കൊണ്ട് നഷ്ടപ്പെടും എന്നെനിക്കറിയാം. എന്നിരുന്നാലും ഈ ദുരന്തത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു, കാരണം ഇതാണ് ധാർമ്മികമായ നടപടി. റൈറ്റ്, ഈ ഏറ്റുപറച്ചിലിനെ തുടർന്ന് സ്കോട്ട് വാഡിൽ കമാൻഡർ പദവിയിൽ നിന്നും തരംതാഴ്ത്തപ്പെട്ടു. അദ്ദേഹം നാവികസേനയിൽ നിന്നും രാജിവെച്ചൊഴിഞ്ഞു. എന്നിട്ട് ദുരന്തത്തിനിരയായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ കണ്ട് മാപ്പ് പറയാനായി ജപ്പാനിലേക്ക് പോയി വാഡൽ. യെസ് ഫ്രണ്ട്സ്, അദ്ദേഹത്തിൻ്റെ സൈനിക ജീവിതത്തിന് അന്ത്യം കുറിച്ചു ഈ സ്വയം കുറ്റമേറ്റ് പറയുന്ന പ്രവൃത്തിയെങ്കിലും സേനാംഗങ്ങൾക്കിടയിലും അതിലുപരി പൊതുസമൂഹത്തിൽ മുഴുവനും വൻ വിശ്വാസ്യതയും ആദരവുമാണ് അത് നേടിക്കൊടുത്തത്, വാഡലിന് നേടിക്കൊടുത്തത്. തനിക്ക് വ്യക്തിപരമായ റോളൊന്നും ഇല്ലെങ്കിലും സബ്മറൈനിൻ്റെ മേധാവി എന്ന നിലയിൽ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം മറ്റാരിലും അടിച്ചേൽപ്പിക്കാതെ സ്വയം ഏറ്റെടുത്തു. ധാർമ്മികമായ പ്രവൃത്തി, മാതൃകയല്ലേ? യെസ്, സ്വയം വരുത്തി വെച്ച തെറ്റുകൾക്കും നഷ്ടങ്ങൾക്ക് പോലും ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ധൈര്യം കാണിക്കാതെ അത് മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് കൈ കഴുകി ഞെളിഞ്ഞ് നടക്കുന്നവരുടെ കണ്ണ് തുറപ്പിക്കുന്ന മാതൃക.
2: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെഡ് കോഫി.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: നിങ്ങൾ ഒരിക്കലും കാണാത്തവർക്കോ അതല്ലെങ്കിൽ വളരെ ചുരുക്കമായി മാത്രം കാണുന്നവർക്കോ പോലും സന്തോഷവും സമാധാനവും നൽകാൻ കഴിയും നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ. നിങ്ങൾ പോലും അറിയാതെ അവരുടെ നിശബ്ദമായ ചിന്തകളിൽ പലവട്ടം അവർ നിങ്ങൾക്ക് നന്ദിയും പറയും നിങ്ങളറിയാതെ. പീറ്റർ നിക്കോൾസ്, ഓസ്ട്രേലിയയിലെ പ്രഗത്ഭ മോട്ടിവേഷണൽ സ്പീക്കറായ പീറ്റർ നിക്കോൾസ് എഴുതിയ എൻജോയ് ബീയിങ് യു എന്ന പുസ്തകത്തിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനെ കണക്ട് ചെയ്ത് അദ്ദേഹം സ്വന്തം ഒരു ജീവിതാനുഭവവും പറഞ്ഞിട്ടുണ്ട്. നമുക്കത് കേൾപ്പിച്ചു തരുന്നത് ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെൻറ്റ്. പീറ്റർ നിക്കോൾസിൻ്റെ മകൾ മരിയ എന്നാണ് പേര്. മരിയ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആണ്. ആ കുട്ടിക്ക് ഡിസ്ലെക്സിയുടെ പ്രശ്നമുണ്ട്, ദാറ്റ് ഇസ് വായിക്കാനും എഴുതാനും അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട്. ബുദ്ധിശക്തിക്ക് കുറവൊന്നും ഉണ്ടാവില്ല, പക്ഷേ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള ഏകോപന കുറവ് മൂലം വായിക്കാനും എഴുതാനും ചിലത് മനസ്സിലാക്കാനുമുള്ള പഠന വൈകല്യം, അതാണ് ഡിസ്ലെക്സിയ. ഓക്കെ, മരിയയ്ക്ക് ഇത് വലിയ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. സ്വാഭാവികമായും മറ്റ് പല കഴിവുകളുള്ള കുട്ടിയാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ധാരാളം കഴിവുകൾ നിനക്കുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് പീറ്റർ നിക്കോൾസും വൈഫും അവൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ നോക്കാറുണ്ടെങ്കിലും താനൊരു മൺഡൂസാണെന്ന് സ്വയം വിശ്വസിപ്പിച്ച് വച്ചിരിക്കുകയായിരുന്നു മരിയ. അതുകൊണ്ട് തന്നെ പഠനം എന്നത് കക്ഷിക്ക് ഒരു യുദ്ധമായിരുന്നു. പുസ്തകങ്ങളോടും അതുപോലെ തന്നെ ടീച്ചേഴ്സിനോടുമുള്ള യുദ്ധം. എക്സാം ടൈം വരുമ്പോഴാണ് ശരിക്കും പ്രശ്നം. ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് മനസ്സിലാക്കുക എന്ന വലിയ കടമ്പ. ക്വസ്റ്റ്യൻ മനസ്സിലായാലല്ലേ ആൻസറിനെ പറ്റി ചിന്തിക്കാനെങ്കിലും കഴിയൂ. എങ്ങനെയൊക്കെയോ കടന്നുകൂടിയതാണ്.

0: കഴിഞ്ഞ വർഷങ്ങളിൽ. റൈറ്റ്, ഈ തവണത്തെ മാത്സ് ടീച്ചറിന് മരിയയോട് ഒരു പ്രത്യേക കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. അവളുടെ ബുദ്ധിമുട്ടുകൾ നല്ലോണം മനസ്സിലായിട്ടുണ്ട്. ആ പ്രാവശ്യം പരീക്ഷാ സമയത്ത് മാത്സ് എക്സാമിൻ്റെ ടൈമിൽ ടീച്ചർ മരിയയുടെ അടുത്ത് നിന്ന് പറഞ്ഞു ക്വസ്റ്റ്യൻസ് താൻ വായിച്ച് പറഞ്ഞുതരാമെന്ന്. ആൻസറല്ല കേട്ടോ, ക്വസ്റ്റ്യൻസ് മാത്രം. മരിയയ്ക്ക് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ സമയമെടുക്കുമല്ലോ, അതുകൊണ്ട് അദ്ദേഹം ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ആൻഡ് ടീച്ചർ അങ്ങനെ ചെയ്തു കൊടുത്തതിൻ്റെ റിസൾട്ട് എന്തായിരുന്നോ, മരിയയ്ക്ക് ഇതുവരെ ഒരിക്കലും കിട്ടാത്തത്ര ഹൈ ഗ്രേഡ് കിട്ടി, ബി കിട്ടി മാത്സിന്. ആഘോഷമായിരുന്നു ഒന്ന് വീട്ടിൽ ബി കിട്ടിയ ദിവസം. മരിയയുടെ സന്തോഷം എല്ലാവരും ഷെയർ ചെയ്തു വീട്ടിലെ. യെസ്, മാത്സ് ടീച്ചറുടെ ചെറിയൊരു പ്രവൃത്തി, അത് മരിയയിലുണ്ടാക്കിയ സന്തോഷവും ആത്മവിശ്വാസവും അതിശയിപ്പിക്കുന്നതായിരുന്നു. ആ ഒരൊറ്റ സംഭവം കൊണ്ട് തന്നെ താൻ മണ്ടൂസല്ല എന്ന തോന്നൽ അവളുടെ ഉള്ളിൽ കയറി. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കാനുള്ള പ്രവണതയും കാണിച്ചു പതിയെ. ഇത്രയും പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കിയ മാത്സ് ടീച്ചറിനോട് നന്ദി പറഞ്ഞേ പറ്റൂ എന്ന് തീരുമാനിച്ചു പീറ്റർ നിക്കോൾസ്. അദ്ദേഹം സ്കൂളിലേക്ക് വിളിച്ചു, ഫോൺ ചെയ്തു. മാത്സ് ടീച്ചറിനെ ലൈനിൽ കിട്ടി. ടീച്ചർ പക്ഷേ വളരെ ജാഗ്രതയോടെയാണ് സംസാരിച്ചത്. പേരൻസ് പലപ്പോഴും പല ആർഗ്യുമെന്റ്സും നടത്താറുണ്ട് ടീച്ചേഴ്സിനോട്, അതുകൊണ്ട് ഇദ്ദേഹം എന്തിനാ വിളിച്ചതെന്ന് അറിയില്ലല്ലോ. സോ വളരെ കെയർഫുള്ളായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. മകൾക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു കൊടുത്തതിന് താങ്ക്സ് പറയാനാണ് എന്ന് പറഞ്ഞപ്പോൾ ടീച്ചറിൻ്റെ കാര്യം മനസ്സിലായി. സർ, ഒരു ബി ഗ്രേഡ് കിട്ടി എന്നത് മാത്രമല്ല ഇവിടെ കാര്യം, അതുണ്ടാക്കി ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഒരുപക്ഷെ അങ്ങയുടെ ഊഹത്തിനുമൊക്കെ അപ്പുറത്താണത്. എൻ്റെ മോളുടെ ആത്മവിശ്വാസവും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഒക്കെ മാനം മുട്ട ഉയർന്നിരിക്കുകയാണ്. അങ്ങയോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയണില്ല എനിക്കും എൻ്റെ വൈഫിനും. താങ്ക് യു സോ മച്ച്. ഒരു ജീവിതമാണ് അങ്ങയുടെ ഈ പ്രവൃത്തിയിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. റൈറ്റ്, പീറ്റർ നിക്കോൾസ് വീണ്ടും പലതും സംസാരിച്ചു അധ്യാപകനോട്. അവർ നല്ല സൗഹൃദത്തിലുമായി. ഓക്കെ, കാലം കടന്നുപോയി. ഇന്നും മരിയയ്ക്ക് ഡിസ്ലെക്സിയയുടെ പ്രശ്നമുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടിനെ തരണം ചെയ്ത് ആ പെൺകുട്ടി ഫുള്ളി ക്വാളിഫൈഡ് ആയ ഒരു ഫാമിലി ആൻഡ് യൂത്ത് കെയർ വർക്കറായി. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുന്ന, ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന യുവതി. തൻ്റെ ജോലിയിലൂടെയും അല്ലാതെയും മരിയ ധാരാളം പേരെ സഹായിക്കുന്നു ജീവിതത്തിൽ ഉയർന്നു വരുവാൻ. ആൻഡ് ഷീ ഈസ് ഹാപ്പിലി മാരിഡ്, 4 കുട്ടികളുടെ അമ്മയാണ്. അതേപടി ആർക്കെങ്കിലും സഹായമായോ സപ്പോർട്ടായോ ഒരു പോസിറ്റീവായ കാര്യം ചെയ്യുന്നത് നമുക്ക് സന്തോഷം തരുന്ന സംഗതിയാണ് അല്ലേ? എന്നാലേ അതിലുമേറെ പ്രാധാന്യം അർഹിക്കുന്നത് ആ പ്രവൃത്തി ആ വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സഹായകമായേക്കാം എന്നതാണ്. ഇൻ എ പോസിറ്റീവ് വേ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് ഇഫക്റ്റ് മറ്റു പലരുടെ ജീവിതത്തിലേക്കും, നമ്മൾ ഒരിക്കൽ പോലും കാണാത്ത ആളുകളുടെ ജീവിതത്തിലേക്കും വ്യാപിച്ചേക്കാം. ഗ്രേറ്റ് അല്ലേ? ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു പോസിബിലിറ്റി ആണ് കേട്ടോ, അത് മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഷോയുടെ ലാസ്റ്റ് മൊമെന്റ്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് മേ ദ ആസ് അഹെഡ് ബി കൈൻഡ് ടു യു. വരാൻ പോകുന്ന നിമിഷങ്ങൾ, മണിക്കൂറുകൾ മനോഹരമാകട്ടെ, പോസിറ്റീവ് ആകട്ടെ. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ മൈ ഡിയർ ഫ്രണ്ട്സ്. ഓൾ ഓഫ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ അഹെഡ്. ബൈ ഫോർ നൗ. ഞാൻ സുരേഷ് കഞ്ഞരക്കാട്ട്.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 22 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക് നമുക്ക് ഒന്ന് നോക്കിയിട്ട് തിരികെത്താം. 8:30 സവാരി ടൈമാണ്. യാത്രാ വിശേഷങ്ങളും യാത്രാ അപ്ഡേറ്റ്സുമായി എത്തുന്നു. 10 മണിക്ക് വാട്സപ്പിലൂടെ ഒരു ഇഷ്ടഗാനം കേൾക്കാം. വാട്സപ്പ് 11:00 ശ്രുതിലയം. 12:00 യുവർ ചോയ്സ്. 2:15 കേൾക്കാം ട്രിപ്പിൾ ട്രീറ്റ്. തുടർന്ന് 2:30 NCERT സ്പോൺസേഡ് പ്രോഗ്രാം ഉമംഗ്. 3:00 വിവിധ് ഭാരതി റിലേയാണ്. 5:00 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 5:30 സ്പെഷ്യൽ പ്രോഗ്രാം ലോകകപ്പ് ഓളപ്പെരുക്കം കേൾക്കാം. 7:25 മലയാളത്തിൽ വാർത്തകൾ. തുടർന്ന് ഫിഫ വേൾഡ് കപ്പ് ഡെയിലി അപ്ഡേറ്റ്സ്. 8:00 കേൾക്കാം റെയിൻബോ റോക്സ്. 9:00 മ്യൂസിക് രംഗോലി. 10:00 ഹൃദയത്തോട് ചേർന്ന് അരികെ. അല്പസമയത്തിനകം കേൾക്കാം നീലീശ്വരത്ത് നിന്നുള്ള റെയിൻബോ ശ്രോതാവ് സൗമ്യ ബൈജു തിരഞ്ഞെടുത്ത ഒരുപിടി ഗാനങ്ങളുമായി ലിസണേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചി.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: സ്വാഗതം.
0: സ്വാഗതം കൊച്ചി.

വിനയം, വിവേകം, വിവരം, വിശ്വാസം, വിമോചനം, വിജയം, വിലാസം, വിനോദം, വഴി, വറ്റ്, വക, വകതിരിവ്, വലിപ്പം, ഇതെല്ലാം തരുന്നത് വാ എന്ന് തുടങ്ങുന്ന ഒരു അക്ഷരത്തിൽ തന്നെയാണ് വായന. വായനാ ദിനാശംസകളോടെ ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി സമാരംഭിക്കുന്നു. മലയറ്റൂർ നീലീശ്വരത്തിന് നിന്നും ഉള്ള റെയിൻബോ ശ്രോതാവ് സൗമ്യ ബൈജു തിരഞ്ഞെടുത്ത ഒരു വിളി ഗാനങ്ങളുമായിട്ടാണ് ഇന്നത്തെ ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി. കൂടെയുണ്ട് റെയിൻബോ ആർജി രാജൻ സോംസുന്ദരം. ആദ്യ ഗാനത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ, ഇരുടമലയുടെ കീഴിട്ടും മുമ്പ് എത്താൻ തിടുക്കമിട്ട് യാത്രയാകുന്ന തച്ചോളി ഉദയനും അകമ്പടിക്കാരനും മഹാനടൻ സത്യനും അടൂർ ബാസി എന്നിങ്ങനെ താരങ്ങളാണ് ദൃശ്യത്തിലുള്ളത്. വഞ്ചിയിൽ തുഴഞ്ഞ് നീങ്ങവെയാണ് ആ പാട്ടിങ്ങനെ ഒഴുകിയെത്തുന്നത്. മണവാളനെ കാത്തിരുന്ന നിരാശനായ മണവാട്ടിയുടെ പരിഭവമാണ് പാട്ടിൽ ഒഴുകിയെത്തുന്നത്. അവരിലേക്ക് എത്താൻ ഉദയനൻ പെട്ടെന്ന് തുഴയേറിയാൻ പറയുന്നു. നമുക്ക് കാണാം, പുഴയുടെ ഇരുവശവും പ്രകൃതി അതിമനോഹരമായ നിഴൽ വിരിച്ചിരിക്കുന്നു. കാത്തിരുന്നു, കോർത്തിരുന്നു, കുടമ, കുടമുല്ല, തൂഷനില, ആശിച്ച, പുള്ള്, കള്ളൻ, പൂങ്കോഴി, തോഴി എന്നിങ്ങനെ പ്രാസം നിറച്ച വരികളുമായി പി ഭാസ്കരൻ. പുഴയിലെ തുഴയുടെ താളത്തിൽ ഇടമിട്ട് എം എസ് ബാബുരാജ്, എസ് ജാനകിയും സംഘവും ചേർന്ന് പാടിയിരിക്കുന്നു ചിത്രം തച്ചോളി ഉദയനൻ.

1977 വിഷുക്കണി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി രചിച്ച് സലീൽ ചൗധരി ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. മലയാറ്റൂർ നീലേശ്വരത്ത് നിന്ന് റെയിൻബോ ശ്രോതാവ് സൗമ്യ ബൈജു തിരഞ്ഞെടുത്ത അയച്ച ഒരുപിടി ഗാനങ്ങളാണ് ഇന്നത്തെ ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ ആസ്വദിക്കുന്നത്. നന്നി ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട് കൊച്ചേനിയൻ ആശ്രയമാകാൻ തന്റെ കൗമാരവും യൗവനവും സ്വയം കരാളഹസ്തങ്ങളിൽ ഹോമിച്ച രാജി എന്ന എല്ലാവരും വിളിക്കുന്ന രാജമ്മ എന്ന കഥാപാത്രത്തെ ആരും പെട്ടെന്ന് മറക്കാനിടയില്ല അല്ലേ. ഒരു മഴ നനഞ്ഞ ആശ്രയത്തിനായി രാത്രി ഓടിക്കയറിയെത്തിയത് ബാബു മാത്രമുള്ള വീട്ടിലേക്കാണ്. ആ വീടിന്റെ ഒരു മൂലയിൽ അവൾ അവനെ സ്വപ്നം കണ്ടുറങ്ങാൻ കിടക്കുന്നു. തൂവെള്ള നിറത്തിൽ നർത്തകി വേഷമണിഞ്ഞ് ശിരസിലും വേഷത്തിലും മുത്തുകൾ പതിച്ച് അവൾ നൃത്തം തുടരുകയാണ്. ഓവർലെ എഫക്റ്റിൽ ദൃശ്യങ്ങൾ ഒന്നൊന്നായി എത്തുന്നു. പ്രതീകാത്മകമായി അവളെ വലയം വയ്ക്കുന്ന പുരുഷ നർത്തകരും ഇരുട്ടിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് കടൽക്കരയിൽ തന്റെ സ്വപ്നനായകനോടൊത്തുള്ള നിമിഷങ്ങളും മണിയറ സ്വപ്നങ്ങളും ഇടയിൽ ദൃശ്യങ്ങൾ എത്തുന്നുണ്ട്. ബാബു എന്ന ചെറുപ്പക്കാരനായി വേഷമിട്ട് രവികുമാർ, രാജിയായി നടി സീമ. ചിത്രം അവളുടെ രാവുകൾ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഇ ട്യൂമർ, പാടിയത് എസ് ജാനകി.

സുജാത എന്ന ചിത്രത്തിന് വേണ്ടി ആശാ ഭോസ്ലെ പാടിയ ഗാനമാണ് കേട്ടത്. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം, 7:35 തിരികെ എത്താം. ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം ഉച്ചയുമായി.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിനും തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസ് സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. ഫ്രാൻസിലേക്കും സ്ലോവാക്യയിലേക്കുമുള്ള സന്ദർശനത്തിന്റെ 3-ാം ഘട്ടമായാണ് അദ്ദേഹം ഫ്രാൻസിലെത്തിയത്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം വരും കാലങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകി ഹിന്ദിയിൽ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വീഡിയോ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പങ്കുവച്ചു. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാര മേഖലയെ മാത്രം അടിസ്ഥാനമാക്കി രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടം നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ഈ ബന്ധത്തിൽ വ്യാപാരത്തോടൊപ്പം വിശ്വസ്തതയ്ക്കും പ്രാധാന്യം നൽകുന്ന കാലമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഹർ ദേശ് റിലയബിൾ സപ്ലൈ ചെയിൻ ചാഹത്താ ഹൈ, ഹർ ദേശ് സ്റ്റേബിൾ പാർട്ണർഷിപ് ചാഹത്താ ഹൈ, ഹർ ദേശ് ഐസേ സാഥിയോ കി തലാശ് മേ ഹൈ ജിൻ പർ ലംബേ സമയ തക് ഭരോസ കിയാ ജാ സകേ ഓർ ഐസേ സമയ മേ ഭാരത് വിശ്വ മേ ഏക് ട്രസ്റ്റേഡ് പാർട്ണർ കേ രൂപ മേ ഉഭർ രഹാ ഹൈ.
1: പാരീസിൽ നടന്ന വിവാടെക് ഉച്ചകോടിയെയും ശ്രീ നരേന്ദ്രമോദി ഇന്നലെ അഭിസംബോധന ചെയ്തു. മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ നടക്കുന്ന അന്താരാഷ്ട്ര അരിവാൾ രോഗ ദിനാചരണ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ഒഡീഷയിലെ റായ്രംഗ്പൂരിലെത്തുന്ന രാഷ്ട്രപതി എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ലഡാക്കിലെ ലേയിൽ എത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ലുകുങ് ഗ്രാമം നാളെ സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി പ്രാദേശിക സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തും. യുദ്ധസ്മാരകവും അദ്ദേഹം സന്ദർശിക്കും.

0: പ്രധാൻമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വൈകിട്ട് ഓൺലൈനായാണ് പരിപാടി നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ റിഫൈനറികളും ഉയർന്ന കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പെട്രോൾ ഡീസൽ ശേഖരം ആവശ്യത്തിന് നിലനിർത്തുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു.
1: हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर वर्क कर रही हैं. रिटेल आउटलेट्स पर और डिस्ट्रीब्यूटरशिप्स पर ऑपरेशन नॉर्मल है. एलपीजी बैकलॉग घटकर 3.1 डेज हो गया है. पिछले तीन दिनों में 1.36 करोड़ बुकिंग्स के अगेंस्ट 1.47 करोड़ डिलीवरीज की गई हैं और मार्च से लेकर अब तक 10.02 लाख पीएनजी कनेक्शंस गैसीफाई किए गए हैं. 3.22 लाख कनेक्शंस के लिए एडिशनल इंफ्रास्ट्रक्चर क्रिएट किया गया है.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദാംശങ്ങൾ ആരാഞ്ഞു. ഒരു പ്രത്യേക യോഗമെന്ന നിലയിലല്ല ഉദ്യോഗസ്ഥരെ വിളിച്ചതെന്നും യോഗാ ദിനത്തെക്കുറിച്ചുള്ള ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നും ഗവർണറുടെ സെക്രട്ടറി ചീഫ് സെക്രട്ടറിയെ ഔദ്യോഗികമായി അറിയിച്ചു. യോഗം ചേർന്നതിലുള്ള സർക്കാരിന്റെ അസംതൃപ്തി രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറി ലോക്ഭവന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധരനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമാണ് ഡോക്ടർ ആർ ശ്രീധരെന്ന് ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ വിശേഷിപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: 10 വർഷത്തിനുശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ജനക്ഷേമ പദ്ധതികൾക്കും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കും മുൻഗണനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ധനകാര്യവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ 9 മണിക്ക് നിയമസഭാ നടപടികൾ ആരംഭിക്കുന്നതോടെ ബജറ്റ് പ്രസംഗം തുടങ്ങും. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വരുമാന വർധന ലക്ഷ്യമിട്ടുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർക്കാർ പുറത്തുവിട്ട ധവളപത്രത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വിഭവ സമാഹരണത്തിനായി പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കിടയിലും സാധാരണക്കാർക്കും ജീവനക്കാർക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിരാ ഗ്യാരന്റി പദ്ധതികൾക്കുള്ള തുക വകയിരുത്തലും സർക്കാർ ജീവനക്കാരുടെ DA വർധന അടക്കമുള്ള ആനുകൂല്യങ്ങളും ബജറ്റിന്റെ പ്രധാന ആകർഷണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഇന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. ഇന്ന് വായനാ ദിനം. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദേശീയ വായനാ മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായന ആഘോഷങ്ങൾക്കും ഇന്ന് തുടക്കമാകും. PN പണിക്കർ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായത്. അഷ്ടലക്ഷ്മി എന്നറിയപ്പെടുന്ന 8 സംസ്ഥാനങ്ങളെ ദേശീയ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കുന്നതിൽ വലിയ പുരോഗതി കൈവരിച്ച്

0: പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം 47,270 കോടി രൂപ ചെലവഴിച്ച് 46,290 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചു. ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങളുടെ എണ്ണം 17 ഉയർന്നു. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച നവഭാരത് സദസ്സും വികസിത ഭാരത കൺവെൻഷനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിലെത്തി. അഗത്തി വിമാനത്താവളത്തിൽ ഇന്നലെ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: ലക്ഷദ്വീപ് ബിജെപി പാർട്ടി ഘടകവുമായുള്ള പ്രത്യേക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. ശേഷം കവരത്തിദ്വീപിലെ തീരപ്രദേശങ്ങൾ സന്ദർശിക്കുകയും മത്സ്യത്തൊഴിലാളികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. 3 ദിവസം കവരത്തിദ്വീപിൽ തുടരുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പത്ത് യാത്ര എന്നീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ വികസന യാത്രകളുടെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി വിവിധ ഔദ്യോഗിക പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുക്കും.
0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ബി മത്സരങ്ങളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. കാനഡ ഖത്തറിനെ എതിരില്ലാത്ത 6 ഗോളിന് തകർത്തു. 1-4 4 ഗോളിനാണ് ബോസ്നിയക്കെതിരെ സ്വിസ് ജയം. ദക്ഷിണാഫ്രിക്കയും ചെക്ക് റിപ്പബ്ലിക്കും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. മെക്സിക്കോ ദക്ഷിണ കൊറിയ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യ പകുതിയിൽ ആരും ഗോൾ നേടിയിട്ടില്ല. ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ വളർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന്. ബജറ്റ് അവതരണം രാവിലെ 9 മണി മുതൽ. വായനയാണ് വികസനം എന്ന പ്രമേയവുമായി ഇന്ന് വായനാ ദിനം. ഒരു മാസത്തെ ദേശീയ വായനാ മഹോത്സവത്തിന് തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും വൻ വിജയം. വാർത്തകൾ കഴിഞ്ഞു. സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ രാവിലെ 11 മണിക്ക്.
2: ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5. മലയാറ്റൂർ നീലീശ്വരത്ത് നിന്നുള്ള റെയിൻബോ ശ്രോതാവ് സൌമ്യ ബൈജു തിരഞ്ഞെടുത്തയച്ച ഒരുപിടി ഗാനങ്ങൾ. അവനേറെ സ്നേഹിക്കുന്ന എൽസ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന സത്യം രാജു തിരിച്ചറിയുകയാണ്. ആ വിവരം അവളെ അറിയിക്കാതെ വേദന കടിച്ചമർത്തി ദിവസങ്ങൾ കഴിഞ്ഞു പോകവെയാണ് ഒരു ദിവസം സന്ധ്യയ്ക്ക് അവളുടെ മുറിയിൽ നിന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി അവൾ പാടുന്നത്. അവളുടെ ഉള്ളിൽ എവിടെയോ നോവുണ്ട്. നേരിയ കർട്ടനെ വകഞ്ഞു മാറ്റി ഇളം കാറ്റെത്തുന്നു. സന്ധ്യയുടെ ചുവപ്പ് അവളിലേക്കും കർട്ടനിലേക്കും മുറിയിലുമാകെ പടരുകയാണ്. രാത്രിയാകുമ്പോഴേക്കും ആ ചുവപ്പ് വറ്റിയിരിക്കും. ഇപ്പോൾ എങ്ങും വെൺമയാണ്. അവളും ഉടുത്തിരിക്കുന്ന ഒരു വെളുത്ത നേരിയ സാരിയാണ്. വെളിച്ചത്തിൽ നിന്ന് ചുവപ്പിലേക്കും അവിടെ നിന്ന് വെൺമയിലേക്കും പിന്നെ ഒടുവിൽ ഇരുട്ടിലേക്കും യാത്ര ചെയ്യുന്നു. ചിത്രം മദനോത്സവം. ഗാനരചന ഒ എൻ വി. സംഗീതം സലീൽ ചൌധരി. പാടിയത് എസ് ജാനകി. നായകനായി കമൽഹാസൻ എത്തിയപ്പോൾ നായികയായി സിറീന വഹാബും.

0: എൻ്റെ പേര് സൗമ്യ ബൈജു. ഞാൻ മലയാറ്റൂരിനടുത്ത് നീലീശ്വരം എന്ന സ്ഥലത്ത് നിന്നാണ് എഴുതുന്നത്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങൾ ചുവടെ ചേർക്കുന്നു, വച്ചു തരുമെന്ന പ്രതീക്ഷയോടെ. പാട്ടുകൾ എഴുതി അയച്ച ലിസ്ണർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: സ്വാഗതം കൊച്ചിയിലേക്ക്, സ്വാഗതം. എങ്ങനെയാണ് പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയല്ലേ?
1: പിന്നെ ഞാൻ ഇന്ന് അടുക്കളയിലെങ്ങും പോയിട്ടില്ല.
0: അതെ, അടുക്കളയിലാണപ്പോ റേഡിയോ.
1: അത്
0: ശരി, അടുക്കളയിലാണ് റേഡിയോ അല്ലേ? എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു കണക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റേഡിയോ ഇരിക്കുന്ന സ്ഥലം ഒരു പക്ഷേ അടുക്കളയായിരിക്കും അല്ലേ?
1: മക്കള് ചിലപ്പോ ടി വി ആണോ അല്ലെങ്കിൽ രാവിലെ അങ്ങനെ പഠിക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും അവർക്ക് ശരിയാവരുതല്ലോ.
0: അതെ അല്ലേ. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉള്ളേന്നൊന്ന് പറഞ്ഞോ.
1: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്, മക്കള് രണ്ടുപേര്, രുദ്ര, രോഹിത്.
0: രുദ്ര
1: മനു എന്ന് വിളിക്കും.
0: ഓക്കെ, രുദ്ര രോഹിത് അല്ലേ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വേറെ വിശേഷം? മഴയുണ്ടോ ഇപ്പൊ നീലീശ്വരം ഭാഗത്ത്?
1: ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് രാവിലെ.
0: ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടിലെല്ലാവരും കൊറേ നാളായി
1: നോക്കിയിരിക്കണു. വന്നില്ലല്ലോ.
0: അതെയോ?
1: പാട്ടയച്ചിട്ട്.
0: ശരി ശരി.
1: ഞാന് രണ്ടു കൊല്ലം മുന്നേ എന്റെ പാട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ലെറ്റർ ആയിരുന്നു.
0: ആണല്ലേ.
1: വന്നിട്ടില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: അന്ന് ചന്ദ്രയായിരുന്നു തോന്നുന്നു.
0: അത് ശരി, അപ്പൊ കൊറേ മുമ്പാണ്.
1: അതെ അതെ അതെ, കൊറേ മുമ്പ്. രണ്ടു കൊല്ലം, ഒരു മാർച്ചിലാ, മാർച്ച് 30.
0: ആണല്ലേ. പിന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക എസ് ജാനകിയാണോ?
1: അതെ അതെ, സുശീലമ്മയും.
0: കൂടുതല് എസ് ജാനകി പാടിയ പാട്ടുകളാണ് അല്ലേ?
1: ജാനകിയമ്മയുടെ പാട്ടുകളാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പാടാൻ ശ്രമിക്കാറുണ്ട്.
0: ആഹാ, എന്നാൽ ഒരു രണ്ടു വരി ആയിക്കോട്ടെ.
1: ആയിക്കോട്ടെ.

0: ആഹാ, അടിപൊളി കേട്ടോ.
1: കുറച്ച് നോയിങ്ങിയാണ് ഇത്, ടെൻഷനും.
0: അതെല്ലേ, ഓക്കെ. എന്നിട്ടിങ്ങനെ, അപ്പൊ പിന്നെ അല്ലെങ്കിൽ എന്തായിരുന്നേനെ അല്ലേ?
1: ചെറുതായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്.
0: ഓക്കെ, അടിപൊളിയായിട്ട് പാടി, ഒരുപാട് സന്തോഷം പാട്ട് കേട്ടപ്പോ കേട്ടോ.
1: താങ്ക് യു,
0: ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാവരും പ്രത്യേക അന്വേഷണമൊക്കെ പറയണം. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? സ്വാഗതം കൊച്ചി വന്നതിന്റെ.
1: കേക്കണേന്റെ ഒരു ത്രില്ലിലിരിക്കായിരുന്നു.
0: അപ്പൊ കുറച്ച് പായസം ഒക്കെ ഉണ്ടാക്കി അയൽവക്കത്തൊക്കെ കൊടുക്കണോന്നേ. ആണല്ലേ, അപ്പൊ എല്ലാവരും ഇത് കേട്ടവരൊക്കെ പായസത്തിനായിട്ട് വീട്ടിലേക്ക് പോകുന്നോളൂ എന്നൊരറിയിപ്പും കൂടി നമുക്ക് ഇപ്പൊ ഇവിടെ കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചതിന്, അല്ല ഒപ്പം ചേർന്നതിന്. നമ്മളെ ഇനി ബാക്കി പാട്ടുകൾ കൂടി നമുക്ക് ആസ്വദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാട്ടുകൾ കൊടുക്കുന്നത്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ.
1: ഓക്കെ, സന്തോഷം.

1970 അമ്പലപ്രാവ് എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചിച്ച് എം എസ് ബാബുരാജ് സംഗീതം പകർന്ന ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. ഇനി വരുന്നു ഭാർഗവീ നിലയം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ബാബുരാജ്.

നഗരം ഈ നന്ദി എന്ന ചിത്രത്തിന് വേണ്ടി 1967 പി ഭാസ്കരൻ രചിച്ച കെ രാഘവൻ സംഗീതം പകർന്ന് എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്ന വിശ്വനാഥൻ മുതലാളി, മോഡേണായി ബൈക്കിലൊക്കെ കറങ്ങി നടക്കുന്ന മകൾ സിന്ധു, തൊഴിലാളികൾക്ക് വേണ്ടി സമരം നടത്തുന്ന നല്ല കനമുള്ള ശബ്ദത്തിന്റെ ഉടമയായിട്ടാണ് ബാബുവിനെ ആദ്യം നടി കാണുന്നത്. അപ്പൊ ദേഷ്യത്തോടെയൊക്കെയാണ് ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോഴൊക്കെ തോന്നുന്നത്. എന്നാൽ വീട് വിട്ടിറങ്ങേണ്ട സാഹചര്യം വന്ന സമയത്ത് ഒരിക്കൽ ബാബു അവളെ രക്ഷിക്കുകയാണ്. അങ്ങനെ മനസ്സിൽ ബാബു കയറിക്കൊടുന്നു. ഒരിക്കൽ ബാബുവിന്റെ മുറിയിൽ ഒരു മഞ്ഞ സാരിയും എടുത്ത് അരികിൽ ചെന്നപ്പോൾ ബാബു കഞ്ഞി വെച്ചുകൊണ്ടിരിക്കേട്ടോ, കഞ്ഞി എന്ന് കേട്ടപ്പോൾ തന്നെ സിന്ധുവിന് അല്പം കഞ്ഞി വേണമെന്നായി. അവൻ കിടക്കുന്ന കിടക്കയിൽ മെല്ലെ അവളിരുന്നു. കഞ്ഞി വയ്ക്കുന്ന ബാബുവിനെയും നോക്കി തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കിയപ്പോൾ വിശാലമായ ഒരു പുൽമേടാണ് ദൃശ്യങ്ങളിൽ. ചുമട്ട് തൊഴിലാളിയായി ബാബു എന്ന കഥാപാത്രമായി എത്തിയത് ജയനാണ്. ഒരു നായകന്റെ എല്ലാവിധ പകിട്ടോടെ ആടിപ്പാടുകയാണ് ഈ ഗാനത്തിൽ. മോഡേണായി നിറങ്ങളിൽ വേഷങ്ങൾ മാറി മാറി അണിഞ്ഞെത്തുന്ന സിന്ധുവായി നടി സീമ. ചിത്രം അങ്ങാടി. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം. പാടിയത് യേശുദാസും എസ് ജാനകിയും ചേർന്ന്.

പാളങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി പൂവച്ചൽ ഖാദർ ഗാനരചന നിർവഹിച്ച് ജോൺസൺ സംഗീതം പകർന്നു. ഉണ്ണി മേനോനും വാണി ജയറാമും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൊടൈക്കനാലിൽ ചിത്രീകരിച്ച ഈ ചിത്രത്തിൽ പ്രഭയായി പൂർണിമ ജയറാം ആദ്യമായി അബ്രവാളികൾ നടന ചുവടുകൾ വച്ചു. പുൽമേട്ടിൽ കമ്പിളി പുതച്ച് ചിരിക്കാൻ മറന്ന നായകനായി പ്രേം കൃഷ്ണൻ എന്ന കഥാപാത്രവുമായി എത്തി ശങ്കർ. മലയാളത്തിന് എക്കാലത്തെയും വലിയ നിധി സമ്മാനിച്ച ഈ ചിത്രം, ആ നിധിയുടെ പേര് മോഹൻലാൽ എന്നായിരുന്നു. നടനത്തിന് സംസ്ഥാന അവാർഡ് കൂടി നായിക കരസ്ഥമാക്കിയ ചിത്രത്തിൽ അനേകം പുരസ്കാരങ്ങളാണ് ഈ ചിത്രങ്ങൾ വാരിക്കൂട്ടിയത്. ഗാനത്തിൻ്റെ ചിത്രത്തിൻ്റെ ഒരു പേരാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ആ മഞ്ഞ് വീണ പുൽമേടുകളിൽ പൂർവ്വകാലത്തെ ഒളിക്കുന്നത് പോലെ നിറം ഭംഗിയ നേർത്ത സാരികൾ പുതച്ച് അവൾ മെല്ലെ നടന്നു. പിന്നിട്ട വഴികളിൽ അവളുടെ ചെറുകുകളിൽ മുറിവുകൾ മറന്ന് അവൾ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നത് സംശയം തന്നെയാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജെറിയ.

മലയാറ്റൂരിൽ നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് സൗമ്യ ബൈജു തിരഞ്ഞെടുത്ത അയച്ച ഗാനങ്ങളാണ് ഇന്നത്തെ ലിസണേഴ്സ് ചോയ്സ് സ്വാഗത കൊച്ചിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. നാളെ ചേരാനെല്ലൂരിൽ നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് ജമാൽ തിരഞ്ഞെടുത്ത അയച്ച ഒരുപടി ഗാനങ്ങൾ കേൾക്കാം നാളെ രാവിലെ 7 മണിക്ക്. 8:15 ഇംഗ്ലീഷിൽ വാർത്തകളാണ്. ഒടുവിലായി എത്തുന്നു പൂജൽ ഖാദർ രചന നിർവഹിച്ച് എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന് ചാമരം എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം.

ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 17 സെക്കൻഡും. ഒരൽപ്പം അപ്ഡേറ്റ്സ് ഉണ്ട് പങ്കുവെക്കാനായിട്ട്. ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ വീഡിയോ സ്ട്രിംഗർമാരുടെ പാനൽ രൂപീകരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പേര്, വീട്ടുവിലാസം, വിദ്യാഭ്യാസ യോഗ്യത, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള വീഡിയോഗ്രാഫി ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ വെള്ളക്കടലാസിൽ രേഖപ്പെടുത്തി അപേക്ഷയോടൊപ്പം നൽകണം. ഐഡന്റിറ്റി തെളിയിക്കാനായിട്ട് ഫോട്ടോ പതിച്ച ഏതെങ്കിലും ആധികാരിക രേഖയുടെ പകർപ്പ്, മുൻപെടുത്ത അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച 3 വീഡിയോകളുടെ ഓരോ സ്ക്രീൻഷോട്ടുകൾ, തംബ്നെയിലാണ് ഉചിതമായിട്ടുള്ളത്, ലിങ്ക് എന്നിവ ഉള്ളടക്കം ചെയ്യണം. എല്ലാ രേഖകളും പേരും ഒപ്പം തീയതിയും ചേർത്ത് സ്വയം സാക്ഷ്യപ്പെടുത്തണം. ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ 20 June വൈകിട്ട് 5 മണി വരെയാണുള്ള. നമുക്ക് നേരിട്ട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സിവിൽ സ്റ്റേഷൻ കുയിലിമല ഇടുക്കിയിലെത്തി നൽകാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, 04862233036. ദേശീയ ഭിന്നശേഷി അവാർഡ് 2026 നോമിനേഷൻ ക്ഷണിച്ചിരിക്കുന്നു. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 2026 ദേശീയ ഭിന്നശേഷി അവാർഡിന് നോമിനേഷൻ സമർപ്പിക്കാൻ സാധിക്കും. ഓരോ വിഭാഗത്തിലും ഓൺലൈനായാണ് നോമിനേഷൻ ലഭ്യമാക്കേണ്ടത്. അവസാന തീയതി 31 July. വിവരങ്ങൾക്ക് www.awards.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പറുണ്ട്, 04712306040. കോട്ടയം ജില്ലയിൽ വിമുക്ത ഭടന്മാരുടെ മക്കളിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സിലബസിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവർക്കും CBSE, ICSE സിലബസിൽ അഗ്രിഗേറ്റ് 90% മുകളിൽ മാർക്ക് നേടിയവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. serviceonline.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. serviceonline.gov.in. ഓഗസ്റ്റ് 10 അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഫോൺ നമ്പർ 04812383

0: 7118 0481 2371 87 കോട്ടയം ജില്ലയിൽ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ 13 ITI കളായി 14 ട്രേഡുകളിൽ സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 280 സീറ്റുകളാണുള്ളത്. www.laborwelfarefund.in വഴി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആലപ്പുഴ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിൽ ഒഴിവുള്ള ഡ്രൈവർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നതിന് 10-ാം ക്ലാസ് പാസ്സായവരും അംഗീകൃത ലൈസൻസും, അതായത് LMV HMV, 5 വർഷ പ്രവൃത്തി പരിചയമുള്ളവരുമായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രായപരിധി 25-45 ഇടയിലായിരിക്കണം. താല്പര്യമുള്ളവർ വിശദമായിട്ടുള്ള ബയോഡേറ്റ സഹിതം, പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, ലൈസൻസ്, പ്രവൃത്തി പരിചയം എന്നിവ ചേർത്ത് അപേക്ഷകൾ nirmithi@gmail.com nirmithi@gmail.com എന്ന ഇമെയിലിലോ പ്രൊജക്ട് മാനേജർ ജില്ലാ നിർമ്മിതി കേന്ദ്രം ഹെഡ് പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ പിൻ 688012 എന്ന വിലാസത്തിൽ നേരിട്ടോ അപേക്ഷിക്കണം. അവസാന തീയതി June 22 വൈകിട്ട് 4 മണിയാണ് കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, 9447482401. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447482401. സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റും 30 സെക്കൻഡും. ഇനി കേൾക്കാം.
1: On the move, let's groove. Safari time is live.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
3: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹേ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സമയം 8 മണി കഴിഞ്ഞ് 41:32. അങ്ങനെ ഒരു വായന ദിനം കൂടി നമുക്ക് അരികിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സവാരി ടൈമിൽ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് ഏറെക്കുറെ ആളുകൾ, അല്ലേ? അപ്പോൾ യാത്രയോടൊപ്പം പുസ്തകം കരുതാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് അതിനുള്ള ഉത്തരം കൂടി ഒന്ന് പങ്കുവെക്കണം എന്നുള്ളതാണ്. റെയിൻബോ അതിനായിട്ടാണ് ഇവിടെ കാത്തിരിക്കുന്നത്. അപ്പോൾ യാത്രാ വിശേഷങ്ങളും അപ്ഡേറ്റ്സും ട്രാഫിക് എങ്ങനെയാണ് എന്ന എല്ലാ വിവരങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും യാത്ര ചെയ്യുന്നവർക്കായി. 10 മണി വരെയാണ് നമുക്ക് റെയിൻബോ FM കൂടിയുള്ളത്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0484242810 0484242801. അപ്പോൾ നമുക്ക് അറിവ് എന്ന് പറയുന്നത് ഓരോ തുള്ളിയായി നമ്മളിങ്ങനെ ചേർത്ത് ചേർത്ത് വയ്ക്കുമ്പോൾ അതൊരു വലിയ സാഗരമായിട്ട് മാറും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒട്ടനേകം വായന കൊണ്ട് ലഭിച്ച വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ഇനി ഇവിടെ മുൻഷി. ഒരു മുൻഷിയുണ്ട്. മുൻഷി പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സംഭവം പിടികിട്ടിക്കാണ്, അല്ലേ? ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന ചിത്രത്തിലെ പാട്ടാണ് വരുന്നത്. യേശുദാസും ദലീപും ചേർന്ന് പാടിയ ഗാനം വരുന്നു. യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സവാരി ടൈം.
1: ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം, ഒരു നാളും നന്നല്ല പൊങ്ങച്ചം.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 9 സെക്കൻഡ്. സവാരി ടൈമിൽ ആദ്യത്തെ കോൾ വരുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: എന്റെ പേര് പുഷ്പ.
0: പുഷ്പ, എവിടുന്നാണ്?
1: എന്റെ വീട് എടപ്പള്ളി.
0: എടപ്പള്ളി. ഇന്ന് യാത്ര എങ്ങോട്ടാണ്?
1: യാത്രക്ക് പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ. എടപ്പള്ളിയിൽ നിന്ന് മഞ്ഞുമേലേക്ക് ജോലി സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങാൻ നിൽക്കുക.
0: ആണല്ലേ, ഓക്കെ ഓക്കെ. എങ്ങനെയാണ്, ബസ്സിനാണോ പോവാറ്?
1: അല്ല, സ്കൂട്ടറിനെ.
0: സ്കൂട്ടറിനാണ്, ഓക്കെ. മഴയുണ്ടോ?
1: മഴയില്ല, രാവിലെ ഒരു മഴ പെയ്തു, അത് കഴിഞ്ഞു. ഇപ്പൊ ഒന്ന് തെളിഞ്ഞു നിക്കുക.
0: ശരി, ഓക്കെ. അപ്പൊ ഒരു അല്പം ആശ്വാസം ഉണ്ട്.
1: അതെ അതെ, രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇപ്പൊ ഇവിടെ
0: വെയിലാണ്. ആണല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ യാത്ര സ്കൂട്ടറിലാണ്. അപ്പോ ട്രാഫിക്കിലൊക്കെ എങ്ങനെയാണ് അവസ്ഥ?
1: ട്രാഫിക്ക് കുന്നുംപുറം സിഗ്നൽ എത്തുമ്പോ മാത്രം കുറച്ചൊരു ട്രാഫിക് ഉണ്ടാകാറുള്ളൂ, അല്ലാതെ അങ്ങോട്ട് ട്രാഫിക് ഉണ്ടാകാറില്ല.
0: അപ്പൊ കുന്നുംപുറം സിഗ്നലാണ് നമുക്ക് ഒരു ചെറിയ തടസ്സം ഉണ്ടാക്കുന്നത് അല്ലേ?
1: അല്ലാതെ വലിയ ട്രാഫിക് ഉണ്ടാകാറില്ല.
0: ഉണ്ടാകാറില്ല, ഓക്കെ. അപ്പൊ വഴിയൊക്കെ ക്ലിയർ ആണ്. അതെ. അപ്പോ അത്രയും ഒരു വാർത്ത അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ വീട്ടിൽ ആരൊക്കെയാ വേറെ ഉള്ളത്?
1: അമ്മയുണ്ട്, അമ്മയുടെ പേര് ഷീല. എനിക്ക് മോനുണ്ട്, മോന്റെ പേര് മിഥിൻ. ഹസ്ബൻഡിന്റെ പേര് കണ്ണൻ. മോളുണ്ട്, മോള് കല്യാണം കഴിഞ്ഞ് അവര് പുറത്താണ്.
0: ശരി,
1: പേര് മീനാക്ഷി. മരുമോന്റെ പേര് വിനോദ്.
0: ഓക്കെ, നമുക്കിവിടെ ഒരു മിഥിൻ ഉണ്ടല്ലോ. റെയിൻബോ മിഥിനെ കേട്ടിട്ടില്ല? മിഥിൻ എന്നുള്ള പേര് കേട്ടപ്പോ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ആ ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവരും ഉണ്ടോ ഇപ്പൊ? അതോ ആ അപ്പോ ഇന്ന് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് ഈ സമയത്ത് അല്ലേ? ഓക്കെ. ഈ വായന ദിനമായതുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ നമ്മള് യാത്രക്കിടയിലൊക്കെ പുസ്തകം കരുതാറുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ഒരു ശീലം എപ്പോഴെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ?
1: ഇല്ല, യാത്രക്കിടയിലെന്ന് പറഞ്ഞാൽ ട്രെയിനുകളിലൊക്കെ പോകുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ബുക്ക് കയ്യിൽ കരുതിയിട്ട് നമുക്ക് വായിക്കണമെന്നുണ്ട്. നമ്മൾ ഈ സ്കൂട്ടറിലൊക്കെ പോകുമ്പോ
0: അല്ല, സ്കൂട്ടറിൽ ഒരിക്കലും പറ്റില്ല. ഇപ്പോ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ ഉള്ള യാത്രയിലേ അത് പറ്റുള്ളൂ.
1: ട്രെയിനിൽ പോകുമ്പോ ബുക്ക് എന്തെങ്കിലും കരുതാറുണ്ട്. നമ്മള് ഗുരുവായൂർ പോവാറുണ്ട്, ട്രെയിനിൽ പോകുമ്പോ അങ്ങനെ ബുക്കുകൾ എന്തെങ്കിലും.
0: അതെ അല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. കാരണം അത് നമുക്കിപ്പോൾ യാത്ര ചെയ്യുന്നത് ഏത് വാഹനത്തിലാണെങ്കിലും ഒരു പുസ്തകം കരുതി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാലോ. അപ്പോൾ അങ്ങനെ ഒരു ശീലം ഉണ്ടോയെന്നാണ്, ഇന്ന് വായന ദിനമാണല്ലോ, അപ്പോൾ അതൊന്നും അറിയാനുള്ള കൗതുകം റെയിൻബോയ്ക്കുണ്ട്. ആണല്ലേ, ഓക്കെ. അപ്പോൾ പ്രത്യേകം അനുമോദനങ്ങളും ആശംസകളൊക്കെ അറിയിക്കണം.
1: പിന്നെ വരവിനായിട്ട് ഞങ്ങള് കാത്തിരിക്കുക. അവരിനി ഒരു വർഷം പോയിട്ട് ഇനിയിപ്പൊ ആഗസ്റ്റില് വരും. അവരുടെ വരവിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക കാണാനായിട്ട്.
0: അപ്പൊ ഓഗസ്റ്റ് നമുക്ക് ഓണമൊക്കെ അടിച്ചു വിളിക്കാം.
1: അതെ അതെ, പിള്ളേര് വന്നിട്ട് വേണം ഓണവും എല്ലാം കൂടി സന്തോഷിക്കാനായിട്ട്.
0: ഓക്കെ ഓക്കെ. എന്തായാലും ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് ഗോളാന്തര വാർത്തയില ഇനിയൊന്ന് പാടു. അതൊന്ന് എന്റെ ഹസ്ബൻഡ് ഒന്ന് രണ്ടുപേരും പാടു.
0: തീർച്ചയായിട്ടും കൊടുക്കൂ.
1: ആ കൊടുക്കാം.
0: ആ പിന്നെ തീർച്ചയായിട്ടും പാടിക്കോളൂ.
2: ഇനിയൊന്നു പാടൂ ഹൃദയമേ.

0: മതിയാ?
1: ആഹാ, അടിപൊളി. ഇപ്പൊ പാടിയ ഗായകന്റെ പേര് കൂടി ഒന്ന് പറഞ്ഞോളൂ, കേൾക്കാത്ത ആളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കട്ടെ. അപ്പൊ എന്തെങ്കിലും അടിപൊളി ആയിട്ടോ. അപ്പോ ഇനി എന്തിനാണ് പാടാൻ മടിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഹൃദയമേ അങ്ങ് പാടൂ, നമ്മുടെ മുന്നിൽ നമുക്ക് തേടി വന്ന പൂവ് വിരിഞ്ഞിരിക്കുന്നു എന്നുള്ള പാട്ടല്ലേ. അപ്പോ പാട്ട് വരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം പാടിയതിന്. ഓക്കെ, അപ്പോൾ 1993 ഒ എൻ വി എഴുതി, ജോൺസൺ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം വരുന്നു കേട്ടോ. ഓക്കെ, സന്തോഷം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു.
1: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 9:06 ആയിട്ടുണ്ട്. ഇപ്പോ സവാരി ടൈമിലേക്ക് വിളിക്കാം 0484242810 0484242801. അപ്പോൾ അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുന്ന സനിതയാണ് പേര്.
0: ആലപ്പുഴയിൽ നിന്ന് സനിതയാണ് അല്ലേ?
1: അതെ.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
1: വീട്ടില് ഹസ്ബൻഡും മക്കളും.
0: ആ പിന്നെ അവിടെ മഴയുണ്ടോ?
1: രാവിലെ ചെറുതായിട്ട് ചന്നം പിന്നൊക്കെ ചാറി ചാറി അങ്ങ് മാറി.
0: ചന്നം പിന്നം ചാറി അങ്ങ് മാറിയെന്നല്ലേ, കൊള്ളാം. ഒരു ഒരു പാട്ടിനുള്ള വകുപ്പായിട്ടുണ്ട്.
1: ഞങ്ങള് ഒരു ഒരു ഹൗസ് ബോട്ട് യാത്ര ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു. എന്റെ ഞങ്ങളുടെ സ്കൂളിലെ പിള്ളേര്, 10-ാം ക്ലാസ്സിലെ പിള്ളേരെല്ലാം, 93 ബാച്ചിലെ SSC ബാച്ച്, ഞങ്ങൾ ഇന്ന് ഒരു ഗെറ്റ് ടുഗദർ.
0: ശരി, ഓക്കെ.
1: ഹൗസ് ബോട്ടിലാണ് കറങ്ങുന്നത്.
0: ഓക്കെ, അപ്പോ
1: 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഞങ്ങള്.
0: അതെല്ലേ,
1: അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ് രാവിലെ.
0: അപ്പൊ ബാച്ചിലുള്ള എല്ലാവരും ഉണ്ടോ അതോ?
1: ഇല്ല, ഞങ്ങള് 41 പിള്ളേരാണ്, പക്ഷെ ഞങ്ങൾ 36 പേരേ ഉള്ളൂ. 36 ഇപ്പൊ ഇന്നറിയുന്ന അവര് കുറച്ച് പേര് മാറി, മഴയുടെ ഒക്കെ ആയത് ഹൗസ് ബോട്ട് അവർക്ക് പേടിയാണ്.
0: ആണല്ലേ.
1: ഒരു 24-25 പേരാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. മിക്കവരും മാറി, അവരൊക്കെ ഈ ഹരിപ്പാട് ചങ്ങനാശ്ശേരി ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര പേടി, ഹൗസ് ബോട്ട് കാറ്റ് ഒക്കെ ആയത് ഒരു പേടിയാണ്.
0: ആണോ, ഇത് കുറവാണെന്ന് തോന്നുന്നുണ്ടോ എണ്ണം? എന്നാ ഒരു കാര്യം പറഞ്ഞു, ഇത് ലോക റെക്കോർഡാണ് ഇത്രയും. അതും SSLC ബാച്ചിലെ കൂട്ടുകാരൊക്കെ ഇത്രയും ആളുകൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് എന്റെ റെക്കോർഡാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എന്തായാലും സുഖകരമായിട്ടുള്ള ഒരു യാത്ര ആദ്യം തന്നെ അങ്ങ് ആശംസിക്കുകയാണ്.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ എല്ലാവരോടും പ്രത്യേക അന്വേഷണം പറയണം.
1: പിന്നെ ഞാനിപ്പോ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു, വിളിച്ചു നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ നമുക്കൊരു ത്രില്ലാണെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു, ഒരു പാട്ട് ഞാൻ പറയാം, അതൊന്ന് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞേക്കാന്ന് പറഞ്ഞു.
0: ശരി, ഏത് പാട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്?
1: അവള് പറഞ്ഞിരിക്കുന്നത് അന്നയിലെ യവന കഥയിലെ പാട്ട്.
0: അടിപൊളി പാട്ടല്ലേ? അതെല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ പെട്ടെന്ന് ബോട്ട് യാത്ര എന്ന് പറഞ്ഞ പിന്നെ തെക്ക് തെക്ക് തെക്ക് പാടും അതാണോ എന്ന് സംശയിച്ചു. ഓക്കെ ഓക്കെ, അപ്പോ 1995 ഷിബു ചക്രവർത്തി രചന നിർവഹിച്ച് ഔസേപ്പിച്ച സംഗീതം പകർന്ന യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ പാട്ടാണ് വരുന്നത്. അപ്പോ ഈ വായന ദിനത്തിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ യാത്രയ്ക്കൊപ്പം പുസ്തകം കരുതാറുണ്ടോ? അങ്ങനെ വായിക്കുന്നത് ഇഷ്ടമാണോ?
1: യാത്രയ്ക്കൊപ്പം പുസ്തകം കരുതുന്നത് ഇഷ്ടമാണ്, പക്ഷെ ഇന്നത്തെ യാത്ര നമുക്ക് പറ്റത്തില്ല, എല്ലാവരും
0: പരസ്പരം
1: പരസ്പരം കണ്ടുമുട്ടി കഴിഞ്ഞ വർഷം കണ്ടിട്ട് ഇപ്പൊ ഈ വർഷമാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുറച്ചു കൂട്ടരെ കാണാറുണ്ട്, പക്ഷെ ഇന്ന് മിക്കവരെയും കാണുമ്പോ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പൊ അവരോട് നമ്മുടെ കഥകളും കഥകളും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സമയം കിട്ടത്തില്ല നമുക്ക്.
0: അതെ, അപ്പൊ ഒരിക്കലും നമുക്ക് മറ്റൊന്നിനും സമയം കിട്ടില്ല. അപ്പൊ പൊതുവെ എങ്ങനെയാണ് വായന, ഇഷ്ടമാണോ?
1: വായന ഇഷ്ടം എന്ന് പറഞ്ഞാൽ മോള് സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് കൊണ്ടുവരുമ്പം ഇടയ്ക്കും ജസ്റ്റ് ഒന്ന് നോക്കും.
0: പിന്നെ
1: പണ്ട് കല്യാണത്തിന് മുമ്പ് സ്കൂളിൽ നിന്ന് സ്ഥിരം നമ്മള് മേടിച്ച് വായിക്കുമായിരുന്നു, വീട്ടിലും വായിക്കുമായിരുന്നു.
0: ആണല്ലേ,
1: വായിക്കാൻ മുഹമ്മദ് ബഷീറിന്റെ ആയിരുന്നു കൂടുതൽ എനിക്ക് ഇഷ്ടം. പിന്നെ ഇപ്പൊ നമുക്ക് വായിക്കാൻ സമയം കിട്ടാറില്ലല്ലോ.
0: അതെയോ? ഓക്കെ ഓക്കെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു വരി ഒന്ന് വായിക്കാം, വെറുതെ ഒരു വരി. പിറ്റേ ദിവസം ഒരു 2 വരി ആക്കാം. നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം സമയം കിട്ടുന്നുണ്ടോ എന്നൊന്ന് പരീക്ഷിച്ചു നോക്കാം. എങ്ങനെയുണ്ട്?
1: ഓക്കെ,
0: ഒരുപാട് സന്തോഷം. ഇപ്പോ വായന ദിനമായതുകൊണ്ട് വായന ദിന ആശംസകൾ കൂടി അറിയിക്കുകയാണ്. അപ്പോ ഇന്ന് യാത്ര അടിപൊളിയാകട്ടെ കേട്ടോ.
1: വളരെ സന്തോഷം.
0: ഓക്കെ, അപ്പൊ പാട്ട് വരുന്നു.
1: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ കൂടെ ചേരുക എപ്പോഴും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 നോടൊപ്പം.
1: എന്നും കൂടെ ഉണ്ടാവും.
0: ഓക്കെ.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: गिरवी रखने से बचा है तो ये आयुष्मान भारत की बहुत बड़ी सफलता है।
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: Rainbow FM 107.5 Musically yours.

9 മണി കഴിഞ്ഞ് 59:55. ഇപ്പോൾ സവാരി ടൈമിൽ നമുക്കിനി യാത്ര ചെയ്യാൻ അരമണിക്കൂർ കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വന്നൊരു കോളങ്ങ് ഡ്രോപ്പായിപ്പോയി. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞേക്കാം, 0484-242-1031. 0484-242-8101. അരമണിക്കൂർ കൂടി നമുക്ക് ബാക്കി സമയമുണ്ട്. അപ്പോൾ 90s ശേഷമുള്ളൊരു ഇഷ്ടഗാനവും അതിനോടൊപ്പം നമുക്ക് യാത്രാ അപ്ഡേറ്റ്സും സവാരി എങ്ങനെയാണ്, എങ്ങോട്ടാണ് യാത്ര എന്നെല്ലാ വിശേഷങ്ങളും പങ്കുവച്ചുകൊണ്ട് 10 മണി വരെ കൂടെ ചേരുന്നു സവാരി ടൈം ഓൺ ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: ക്ലോക്കിൽ 9 മണി കഴിഞ്ഞ് 36:09 സവാരി ടൈമിൽ അടുത്ത കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: സ്വാഗതം സവാരി ടൈമിലേക്ക്. ഇതാരാണ്?
1: നിത.
0: എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാണല്ലേ. ഓക്കെ, അപ്പൊ കമ്പനിയിലേക്ക് യാത്ര ചെയ്ത് എത്തിയിരിക്കുകയാണ് അല്ലേ. എങ്ങനെയാണ് യാത്ര? വഴിയൊക്കെ ക്ലിയർ ആയിരുന്നോ? ആണല്ലേ. മഴയുണ്ടോ?
1: മഴയില്ല.
0: അപ്പൊ അത് വലിയൊരു ആശ്വാസമല്ലേ. ഓക്കെ, അപ്പോ മിക്കവാറും സ്കൂട്ടറിൽ തന്നെയാണോ യാത്ര? വഴിയിലൊന്നും ബ്ലോക്ക് ഒന്നും അങ്ങനെ അധികം കാണാറില്ല അല്ലേ.
1: 2.5 കിലോമീറ്റർ
0: അടുത്താണ്. ഓക്കെ, അപ്പൊ അത് തന്നെ വലിയൊരു ആശ്വാസമാണ്. കാരണം ഈ യാത്ര എന്ന് പറയുന്നത് ജോലിക്കാരെ സംബന്ധിച്ച് വലിയൊരു ദുരിതമാണ്. കാരണം ജോലിയേക്കാൾ കൂടുതൽ യാത്ര, അതായത് ജോലി സമയത്തേക്കാൾ കൂടുതൽ യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നാലേ ചിന്തിക്കാനേ വയ്യ. ഓക്കെ, വായനയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? ആ, പാട്ടാണ് കൂടുതൽ ഇഷ്ടം അല്ലേ. അപ്പൊ പാട്ടിന്റെ വരി ഒന്ന് വായിക്കാറുണ്ടോ? ഓക്കെ ഓക്കെ, അത് എങ്ങനെയെങ്കിലും വായനയിലേക്ക് ഒന്ന് കളക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ ആണോ? ഓക്കെ, അപ്പൊ അവിടെ അടുത്തുണ്ടോ?
1: അടുത്തില്ല, പ്ലാന്റിലാണ്. ഞങ്ങളിപ്പോ ടീ ടൈം ആയിട്ട് കേറിയേക്കാം.
0: ആണല്ലേ, അയ്യോടാ. അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു പാട്ട് കേൾക്കായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: രാവണ പ്രഭുവിലെ പാട്ട് മതി. ഞങ്ങളുടെ കമ്പനിയിലെ ഉള്ള എല്ലാവർക്കും വേണ്ടിട്ടാ.
0: ആണല്ലേ, രാവണ പ്രഭുവിലെ അറിയാതെയാണോ?
1: അറിയാതെ അറിയാതെ.
0: ഓക്കെ, അപ്പൊ അറിയാതെ അറിയാതെയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ പാട്ടാണ് വരുന്നത് കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പാട്ട് വരുന്നത്. എന്തായാലും രാവണപ്രഭു 2001 പുറത്തിറങ്ങിയ ചിത്രമാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം, ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയിട്ടുള്ള ഡ്യുവറ്റ് വരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും പണിയൊക്കെ നടക്കട്ടെ, കമ്പനി തകൃതിയായിട്ട് മുന്നേറട്ടെ കേട്ടോ. ഓക്കെ, ശബ്ദം ഇവിടെ കേൾക്കാം, കലവില. ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനേ വാലി പീഡിയോക്കോ സശക്ത കർനേക്കാ ഏക് മഹാ അഭിയാനായി.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: സമയം 9 മണി കഴിഞ്ഞ് 49:39 സവാരി ടൈമാണ്. സവാരി ടൈമിൽ അടുത്ത കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: ഇതാരാണ്?
1: ലത.
0: ഓക്കെ, എവിടെ നിന്നാണ്?
1: ഞാന്
0: തോട്ടക്കാട്ടുകാര. ഓക്കെ, യാത്രയിലാണോ? അപ്പൊ എങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു? യു സി ന്നാണ് ഇങ്ങോട്ട് യാത്ര ചെയ്തത്, തോട്ടക്കാട്ടുകാര വരെ. ഓക്കെ, വഴിയെല്ലാം ക്ലിയർ ആയിരുന്നോ? പറൂർ കവലയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നോ?
1: ഇല്ല.
0: അതെ, അത്ര നേരത്തെ പോന്നു. ഓക്കെ, അപ്പൊ വഴിയെല്ലാം ക്ലിയർ ആയിരുന്നു ആ സമയത്ത്. ചെറിയ മഴയുണ്ടായിരുന്നോ? ആ, പൊടിമഴ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ എന്റെ 2 മക്കളും ഭർത്താവും ഞാനും.
0: ആണല്ലേ. ഓക്കെ, പുസ്തക വായനയൊക്കെയുള്ള ശീലത്തിൽ ഉള്ള ആളാണോ?
1: ഇല്ല.
0: ആ, ഇത് എന്തോ കുറ്റം പറഞ്ഞ പോലെ. ഇല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിച്ചൂടെ? ആണോ? ഓ, അത് ശരി. ഓക്കെ, അപ്പോ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, അപ്പോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ ഒന്നേ ഇടയ്ക്ക് ചെറിയ കഥകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വായിച്ചു തരാനൊക്കെ പറയണം കേട്ടോ. ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അതെ അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ട് കൊടുത്തേക്കാം. അപ്പു എന്ന് പറയുന്ന ചിത്രത്തിലൊരു പാട്ടുണ്ട്, ഒരിക്കൽ നീ ചിരിച്ചാൽ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കൂടെയുള്ളത് രാജൻ സോമസുന്ദരാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഒപ്പം ചേർന്നതിന്. അപ്പൊ പാട്ട് വരുന്നുണ്ട് കേട്ടോ.

അങ്ങനെ വായനാ ദിനത്തിൽ സഞ്ചരിച്ച സവാരി ടൈമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. കൂടെ ഉണ്ടായിരുന്നു റെയിൻബോ ആർ ജെ രാജൻ സോമസുന്ദരം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുകയാണ്. സവാരി ടൈം, അപ്പോൾ യാത്രകൾ സുഖകരമാവട്ടെ, കൃത്യസ്ഥലത്ത് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാൻ സാധിക്കട്ടെ, വലിയ ബ്ലോക്കുകളൊന്നുമില്ലാതെ വഴിയെല്ലാം ക്ലിയർ ആകട്ടെ എന്ന് ആശംസിക്കുക അല്ലേ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം. റെയിൻബോ വാർത്തകൾ. പുതുയുഗ കേരളം സൃഷ്ടിക്കുകയാണ് ബജറ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനം വൻ സാമ്പത്തിക വെല്ലുവിളി നേരിടുകയാണെന്നും സാമൂഹിക വികസന സൂചികകൾ സ്തംഭനാവസ്ഥയിലേക്കാണെന്നും തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നും മുഖ്യമന്ത്രി. കേന്ദ്രവിഹിതം കുറഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ പോട്ട് സിറ്റിയാക്കി ജലഗതാഗതം വികസിപ്പിക്കുന്ന മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ സ്ഥാപിച്ച് ബഹിരാകാശ മേഖലയിൽ വൻ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുമെന്നും ബജറ്റിൽ മുഖ്യമന്ത്രി. ഉന്നത വിദ്യാഭ്യാസത്തിന് കേരള നോളജ് വാലി രൂപീകരിക്കും. വയോജന വകുപ്പിന് 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഉയർന്ന ആരോഗ്യ സേവനങ്ങൾക്ക് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. തെക്കൻ ജില്ലകളെ ചേർത്ത് കേരള ഇക്കണോമിക് കോറിഡോർ സ്ഥാപിക്കുന്നതിലൂടെ സമ്മിശ്ര സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കുമെന്ന് മുഖ്യമന്ത്രി. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ഹബ്ബ് രൂപീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര അരിവാൾ കോശ ദിനം. ജനിതക രക്തവൈകല്യമായ സിക്കിൾ സെൽ ഡിസീസിനെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനും രോഗബാധിതർക്ക് മികച്ച ചികിത്സയും പിന്തുണയും ഉറപ്പാക്കാനുമാണ് ദിനം ആചരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ഇപിഎഫ്ഒ ആനുകൂല്യ വിതരണവും ബോധവൽക്കരണവും ഇന്ന് വൈകിട്ട് ജില്ലാ പഞ്ചായത്ത് ജയൻ സ്മാരക ഹാളിലെ പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ, മേയർ തുടങ്ങിയവർ പങ്കെടുക്കും.
0: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്. വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

0: ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. മനോഹരമായിട്ടുള്ളൊരു ഗാനമൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ എത്തിയിരിക്കുകയാണ് വാട്സപ്പിലേക്ക്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങളൊക്കെ ചോദിക്കുന്ന അങ്ങനെ കേട്ടുകൊണ്ടിരിക്കേണ്ട പ്രോഗ്രാമാണ് വാട്സപ്പ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് 8547341705 എന്ന നമ്പറിലേക്ക് ഇഷ്ടമുള്ള ഗാനം ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്തോളൂ. നിങ്ങളുടെ പേരും സ്ഥലവും കൃത്യമായിട്ട് വെച്ചിട്ട് ഏത് പാട്ടാണോ ആ പാട്ടിന്റെ ഫസ്റ്റ് ലൈനും സിനിമയുടെ പേരും ഒക്കെ വെച്ചിട്ട്. ഒരു 90s മുതൽക്ക് ഇങ്ങോട്ടേക്കുള്ള പാട്ടുകൾ ചോദിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ എന്താ, വായനാ ദിനമാണല്ലേ.
1: വാട്സപ്പൊക്കെ ചെയ്യുന്ന ആളുകളോട് വായന എന്താണ് കൂടുതൽ വായിക്കാറെന്ന് വെച്ചാൽ മെസ്സേജുകളാണെന്ന് പറയേണ്ടി വരും. വായന ദിനത്തിൽ പ്രത്യേകിച്ച് നമുക്ക് നമ്മൾ വായിക്കാൻ പോകുന്നത് ഏകദേശം ഇത് ഒരു ബുക്കാക്കുകയാണെങ്കിൽ എത്ര പേജ് കാണും അല്ലെ?
0: ഇഷ്ടംപോലെ
1: ധാരാളം വന്നിരിക്കുകയാണ്. അപ്പൊ
0: ധാരാളം വന്നിരിക്കുകയാണ്.
1: ഒരിക്കലും നമുക്ക് വായന ഒരു എന്താണ് വാട്സപ്പിനെ സംബന്ധിച്ച്
0: ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എല്ലാ ദിവസവും നമ്മൾ വായിക്കുന്നുണ്ട്.
1: അവരുടെ സ്നേഹമാണ് വായിക്കുന്നത്. പക്ഷെ അവസാനമൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് പരിഭവങ്ങളൊക്കെ ആവും.

0: അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. നമുക്ക് ധാരാളം മെസ്സേജുകളിലേക്ക് പോകേണ്ട സമയമായി.
1: അതെ അതെ, തുടക്കം അങ്ങോട്ട് ഞാൻ വായിക്കാൻ പോവുകയാണ്. വായനാദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ലീപ പുരുഷോത്തമൻ ഒരു നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞു. എന്തെന്നറിയാത്തൊരു ആരാധനയുടെ തീർത്ഥാടന മുകളിൽ ഗാനം വെച്ച് വരുമോ എന്നൊക്കെ ചോദിച്ചു. അതുപോലെ ഇഷ്ടം പോലെ മുരളീധരൻ വയലാർ എനിക്ക് സല്ലാപം സിനിമയിലെ പാദസ്മരണ സുഖം എന്നുള്ള പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കുമായി ലൂസിഫർ മൂവിയിലെ ജോൽസിനെ പാടിയ റഫ്താര പാട്ട് വയ്ക്കാമോ എന്ന് സീതാരമേശ് കടകരപ്പള്ളിയിൽ നിന്നും അതെ അതെ അതെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പ്രതീക്ഷ രമേശ് വെള്ളൂർ പുത്തഞ്ചിറയിൽ നിന്ന് നീർമണിപ്പീലിയിൽ വചനം മൂവിയിലെ ആ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മീനാഭവൻ ഫ്രം വൈറ്റിലയിൽ നിന്നും, ടുഡേ ഈസ് മൈ ഗ്രാൻഡ് ഡോട്ടേഴ്സ് 11th ബർത്ത്ഡേ, ഓ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി പ്ലേ ദ സോങ് മോണിക്ക ഫ്രം ദ തമിഴ് ഫിലിം കൂലി, ഡെഡിക്കേറ്റഡ് ടു ഓൾ ലിസ്ണേഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം മോൾക്ക് ഗ്രാൻഡ് ഡോട്ടർ
0: അല്ലേ,
1: പേരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ മോളെ, പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞില്ല. എന്നാൽ പിന്നെ മോൾക്ക് എല്ലാവിധ ആശംസകൾ നേരെയാണ്. തൽക്കാലം ഇത്രയും ഇങ്ങോട്ട് മെസ്സേജ്
0: വായിച്ചിട്ടേ
1: തിരിച്ചു വരാം. അപ്പം ട്യൂണിംഗ് മാറ്റണ്ട, ആർ ജെ വി ജി ആണ് നിങ്ങൾക്കൊപ്പം, ദഹരാജനും കൂടെ ഉണ്ട്, രാവിലെ വന്നിട്ട് കൂടെ ഇരിക്കുകയാണ്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

10 മണി കഴിഞ്ഞ് 21 മിനിറ്റ് സമയമായിരിക്കുകയാണ്. വേഗം വേഗം ഓടി ഓടി പോകുന്നു സമയം എന്നുള്ളതാണ്. ഇഷ്ടം പോലെ മെസ്സേജസ് ഇതാ വാട്സപ്പിലേക്ക് വന്നിരിക്കുകയാണ്, നിങ്ങളുടെ പ്രിയ ഗാനങ്ങളുമായിട്ട്. ഇത് വാട്സപ്പാണ്, 8547341407 5 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ ഇഷ്ട ഗാനങ്ങൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യേണ്ടത്, വാട്സപ്പിലേക്ക് നിങ്ങൾ സന്ദേശം അയക്കേണ്ടത് കേട്ടോ. കുറേ മെസ്സേജസ് വന്നിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് റെയിൻബോ, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട്. എൻ്റെ ശാരികയെ മാടമ്പി അല്ലെങ്കിൽ മാനം തെളിഞ്ഞു നിന്നാൽ തെന്മാവിൻ കൊമ്പത്ത് സിനിമയിലെ പാട്ട് കണ്ണൻ കാഞ്ഞിരമറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇന്ദു വൈക്കത്ത് നിന്ന് കിളിപ്പെണ്ണേ ദോസ്ത് മൂവിയിലെ പാട്ട് അത് വച്ചിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ അതുപോലെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുള്ളത്, എന്നും നിങ്ങളോടൊപ്പം പാട്ടൊന്നും വേണ്ട കേട്ടോ എന്ന് സരോജ പുത്തംകുരിശ് നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ജ്വൽ തന്നു, അതുകൊണ്ട് ഇന്ന് കൂടെ കൂടാൻ ഇഷ്ടം. ഓ ഓ താങ്ക് യു കേട്ടോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ജയങ്കർ പറഞ്ഞിരിക്കുന്നത്, രാഷ്ട്ര മൂവിയിലെ 1 കോടി മംഗളം എന്നുള്ള പാട്ട് വെച്ച് തരണം, ഞങ്ങളുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള സുബൈറിന്റെ പൊന്നുമകളായ സുറിയയുടെ ജന്മദിനമാണെന്ന്. അപ്പൊ സുറിയമ്മൾക്ക് എല്ലാവിധ ആശംസകളോടെ ഈ ഒരു പാട്ട് കേൾപ്പിക്കണമേ എന്നാണ് മട്ടാഞ്ചേരിയിൽ നിന്നും ജയങ്കർ സലിത ആവശ്യപ്പെട്ടിരിക്കുന്നത്. കരിനീല കണ്ണഴുകി എന്നുള്ള പാട്ട് ഒന്ന് കേൾപ്പിക്കുമോ? ആതിര പൂഞ്ഞാർ അടിവാരത്ത് നിന്നും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു സോങ് വേണം, നിലാവേ മായുമോ മിന്നാരം, റിസ്വാനാണ് കേട്ടോ ചോദിച്ചിട്ടുള്ള. നോർത്ത് പറവൂരിൽ നിന്നും എല്ലാ റെയിൻബോ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു മെസ്സേജ് വന്നിട്ടുള്ളത്, 7 നില മാളിക മേലെ അലങ്കാര മണിയറയിൽ തമ്പുരാൻ അണിഞ്ഞൊരുങ്ങി. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ ഈ പാട്ട്. മിസ്റ്റർ ക്ലീൻ 1996 എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കൈതപ്രമാണ്, എസ് പി വെങ്കടേഷ്, കെ ജെ യേശുദാസ്, മനോജ് തെന്നിലാപുരമാണ് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്ത വനജ കടമ്പഴിപ്പുറത്ത് നിന്നും ഗസൽ മൂവിയിലെ വടക്ക് നിന്ന് പാറി വന്ന എന്നുള്ള പാട്ട് വെച്ചൊരു എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജിഷ ജോൺസൺ നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട്, കാർവർണനെ കണ്ടോ സഖി എന്നുള്ള പാട്ട്, ഒരാൾ മാത്രം അല്ലെങ്കിൽ വസന്തരാവിൽ കുയിലിന് പാടാതിരിക്കാൻ വയ്യ എന്നുള്ള പാട്ട് ഫോട്ടോഗ്രാഫർ മൂവിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പിന്നെ ആരാണ്, സുധർമ്മ ശ്രീമൂല നഗരം അല്ലേ, മഴയെ തൂമഴയെന്നുള്ള പാട്ട് കേൾപ്പിക്കുമോ? താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട് സിനി. ഇവിടെ നല്ല മഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നോർത്ത് പറവൂരിൽ നിന്നും. മഴയ് മൂവിയിലെ നീ വരും പോത് എന്നുള്ള പാട്ട് അല്ലെങ്കിൽ കഹോന പ്യാർഹേ മൂവിയിലെ ഒരു ടൈറ്റിൽ സോങ് വെച്ചുതരൂ. ഇന്ന് വായനാ ദിനമല്ലേ, 99 കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് വായന. നല്ലൊരു ലൈബ്രറി കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ, ഇന്നും മുടക്കമില്ലാതെ മുന്നോട്ട് പോകുന്നു. പാട്ടും വായനയും മനസ്സിൽ അലിഞ്ഞു ചേർന്നൊരു ലഹരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു മെസ്സേജാണ് കേട്ടോ. നന്നായി, അങ്ങനെ തന്നെ കൊണ്ടുപോകൂ കേട്ടോ സിനി. അപ്പം അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോകാനുള്ള സമയമാണ്. 10 മണി കഴിഞ്ഞ് 24 മിനിറ്റ്, പാട്ടും എന്താ വർത്തമാനവും ഒക്കെ ആയിട്ട് ഒട്ടും തന്നെ സമയം കളയാൻ ബാക്കിയില്ലാത്തതാ പോയിക്കൊണ്ടിരിക്കുന്നു. 11 മണി വരെയാണ് നിങ്ങളുടെ ഈ ഒരു പ്രിയ ഗാനങ്ങളൊക്കെ വാട്സാപ്പിലൂടെ കേൾക്കേണ്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത്.

0: 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാബ്രയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: 21വീ സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
3: ആകാശവാണി FM Rainbow 107.5 Musically yours.

പത്ത് മണി കഴിഞ്ഞ് 35 മിനിറ്റ് തിരികെ എത്തിയിരിക്കുകയാണ്. വാട്സപ്പിലേക്ക് നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ വാട്സപ്പിലൂടെ അയക്കുന്ന പാട്ടുകളൊക്കെ കേൾക്കേണ്ടുന്ന പ്രോഗ്രാമാണ്. 11 മണിവരെയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ സമയം. ഇഷ്ടം പോലെ മെസ്സേജസ് ഇനിയും വായിക്കാൻ ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. സുപ്രഭാതം രാജനും

ജിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ്. എല്ലാവർക്കും വായന ദിനാശംസകൾ നേരുന്നു. വായന ദിനത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ പ്രദേശത്തുള്ള വായനശാലയും സ്കൂള് വായനശാലയും സ്കൂളും സംയുക്തമായിട്ട് നടത്തിവരുന്ന പരിപാടിയുടെ നോട്ടീസ് ഇവിടെ പങ്കുവയ്ക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2:30 ടൈം, അത് വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. യു പി സ്കൂൾ പുല്ലൂറ്റ് വി കെ രാജൻ വായനശാലയിലാണ് ഈ വായന ദിനം നടത്തുന്നത്. അപ്പോൾ ഒപ്പം തന്നെ ഒരു പാട്ടും വേണം, അമ്മയും നന്മയും ഒന്നാണ് എന്നുള്ള പാട്ടാണ് കേട്ടോ. സിനിമ ഓർമ്മയില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് സ്മിത അനിൽകുമാർ നാരായണമംഗലത്ത് നിന്നാണ് ഈ ഒരു മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മുത്തുമണിത്തൂവൽ തരാം ഗാനം വച്ചേരുമോന്ന് അനിൽ ചേർത്തലയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റെയിൻബോ, ഇസൽ തേൻകണം കൊണ്ടുവാ എന്നുള്ള പാട്ട്. രേണുക അങ്കമാലിയിൽ നിന്നുമാണ് വയനാട് ദിനമൊക്കെ ആഘോഷിക്കുന്ന വേളയിൽ ഈ പാട്ട് വെച്ചുവരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ബിനാരാജ് ആയിക്കാട് ഡ്രീംസ് മൂവിയിലെ മണിമുറ്റത്ത് ആവണിപ്പന്തൽ എന്നുള്ള പാട്ട് എല്ലാവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സിനി ശിവദാസ് കോതപ്പറമ്പ് എന്ന്, വേറെ ഒന്നും അയച്ചിട്ടില്ല. സോണിക മോഹൻ, പ്ലീസ് പ്ലേ ദ സോങ് അസ് വി ഓൾ നോ മൂവി നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ നിന്നാണ് ഹാപ്പി നാഷണൽ റീഡിംഗ് ഡേ ടു ഓൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വാട്സപ്പിൽ എല്ലാ കൂട്ടുകാർക്കും വായന ദിനാശംസകൾ. രണ്ടാൾക്കും എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ടത് ആരാണ്? മനു രാമപുരം. എനിക്ക് കാബൂളിവാല സിനിമയിലെ പുത്തൻ പുതുക്കാലം എന്നുള്ള പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സൽമ ജമാലുദ്ദീൻ വായന ദിനാശംസകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അറിവിന്ദ് നിലാവെ രാജശില്പിയിലെ മൂവി, അല്ലെങ്കിൽ വേനൽക്കിലാവുകൾ മൂവിയിലെ ആകാശ മേടയ്ക്ക് വാതിലുണ്ടോ എന്നുള്ള പാട്ട് ഏതെങ്കിലും വച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സാഗര സംഗമം എന്ന മൂവിയിലെ മൗനം പോലും മധുരം എന്നുള്ള പാട്ട് ഷീജ ബാനു ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു 80s പോയോ എന്നെനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും വായന ദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് വായന മനസ്സിന്റെ വിശപ്പ് മാറ്റുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. 2026 കേരള നിയമസഭയിൽ പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജൂഹി മോൾക്ക് ഒത്തിരി ഒത്തിരി ബർത്ത്ഡേ ആശംസകൾ. എൻ്റെ റേഡിയോ കൂട്ടുകാരി റാണിയുടെ മോളാണ് ജൂഹി ഇന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാട്ടോ ബിന്ദു ദിലീപ് കൊടകര തൃശ്ശൂരിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. പിന്നെ സീന സൈഫു, ഞാൻ ഒത്തിരി വായിക്കുന്ന കൂട്ടത്തിലാണ്, തോപ്പുംപടിയിൽ നിന്നാണ്. വിശുദ്ധൻ മൂവിയിലെ ഒരു മെഴുതിരിയുടെ എന്നുള്ള പാട്ടല്ലേ വച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി വായിക്കുന്ന കൂട്ടത്തിലാണ്, ഇപ്പോൾ വായന കുറച്ച് കുറവാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇരിങ്ങാലക്കുടയിലെ വെള്ളാങ്ങലൂരിൽ നിന്നും ഡെൻസി ജോസഫ് ഇന്ന് വിവാഹദിനമാഘോഷിക്കുന്ന എൻ്റെ അപ്പച്ചൻ ഡേവിസിനും അമ്മ സിസ്ലിക്കും വേണ്ടിയിട്ട് മോഹൻലാലിൻ്റെ ശ്രീരാഗമോ സോങ് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആശംസകൾ നേരാണ്. പിന്നെ ഡിയേഴ്സിന് തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ ദിവസം 1 hour വായിക്കാനായിട്ട് മാറ്റിയെടുക്കേണ്ടതാണ്. എല്ലാവർക്കും വായന ദിനാശംസകൾ. സരിത കുമ്പളത്ത് നിന്നും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അനു തൊടുപുഴയിൽ നിന്നും എൻ്റെ കൂട്ടുകാരി കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പാട്ട്. എൻ്റെ ചെറിയ വലിയ കാര്യങ്ങളൊക്കെ ക്ഷമയോടെ കേട്ടിരിക്കാനും പരിഭവങ്ങളും സങ്കടങ്ങളും അതേ തീവ്രതയിൽ മനസ്സിലാക്കാനും കഴിയുന്ന 28 പിരിയാത്ത എൻ്റെ കൂട്ടുകാരി കൃഷ്ണ, അവൾക്ക് വേണ്ടിയിട്ട് മഴയത്ത് മുമ്പേ എന്ന സിനിമയിലെ എന്തിനു വേറൊരു സൂര്യോദയം എന്നുള്ള പാട്ട് വെച്ചുതരൂ. നല്ല നല്ല മെസ്സേജസ്, നല്ല നല്ല പാട്ടുകളും ചോദിച്ചിരിക്കുകയാണ്. പക്ഷെ സമയം ഇങ്ങനെ ഓടിപ്പോവാണ്. മെസ്സേജസ് എങ്കിലും ഞാൻ വായിക്കുന്നു. 10 കഴിഞ്ഞ് 38 സമയം. അടുത്ത ഗാനത്തിലേക്ക് പോവാം. ആകാശവാണി കൊച്ചി FM 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായിട്ട്.

പത്ത് മണി കഴിഞ്ഞ് 48 മിനിറ്റ് സമയം അങ്ങനെ എത്തിയിരിക്കുന്നു. ഇനിയും ഇനിയും എത്രമാത്രം പാട്ടുകളാണ്, സുന്ദരഗാനങ്ങളാണ് ഇനിയും കൊടുക്കാൻ ബാക്കിയുള്ളത്. ഇനിയും എത്ര എത്ര മെസ്സേജസ് ആണ് വായിക്കാനായിട്ട് ബാക്കി നിൽക്കുന്നത് എന്നുള്ളതാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുവരെ വായിച്ചില്ലല്ലോ മെസ്സേജ്, പാട്ടെങ്കിലും തരുമോ എന്ന് മാഗി ജോർജ് ചോദിച്ചിരിക്കുകയാണ്. നിനക്കും നിലാവിൽ മുല്ലവെള്ളിയും തേന്മാവും, അല്ലെങ്കിൽ മനസ്സിൻ മടിയിലെ ബ്രഹ്മാനത്തെ വെള്ളിത്തേര് എന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും മെസ്സേജസ് ആണെന്നറിയാം. ഇതുപോലെ പരിഭവങ്ങളുടെ കെട്ട് അങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. വൈപ്പിനിൽ നിന്നും ഇന്ന് വായനാ ദിനമായത് ആയതുകൊണ്ട് എന്താണ് സജിതയാണെന്ന് തോന്നുന്നു കേട്ടോ, സജിത റഹീം. അക്ഷര നക്ഷത്രം എന്നുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഫിലിം ഓർമ്മ വരുന്നില്ല. ഈ പാട്ട് എല്ലാ റെയിൻബോ ശ്രോതാക്കൾക്കും എനിക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ്, സ്വന്തമായിട്ടും ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ അടുത്ത മെസ്സേജസിലേക്ക് കുറച്ചുകൂടി കടക്കുമ്പോൾ, ഇന്ന് എൻ്റെ ഇത്തയുടെ മകൻ സജീദിൻ്റെ ബർത്ത്ഡേ ആണ്, മോനാശംസകൾ പറഞ്ഞുകൊണ്ട് നീലനിലവേ എന്നുള്ള പാട്ട് വെച്ചു തരുമോ എന്നാണ് ഫൗസിയ മൻസൂർ ചോദിച്ചിട്ടുള്ളത്. സമയം നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൗസിയ എന്തായാലും മോന് ബർത്ത്ഡേ ആശംസകൾ നേരുക കേട്ടോ. ഇത്തയുടെ മകൻ സജീദിന് ആശംസകൾ പറയുകയാണ്. അതുപോലെ സിന്ധു നെല്ലായി കുറച്ച് നാളായിട്ട് മെസ്സേജ് അയക്കാറില്ല, കമ്പനി അടഞ്ഞു കിടക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കശുവണ്ടി കമ്പനിയിലെ തൊഴിലാളികളായ 45 പേർക്ക് വേണ്ടിയിട്ട് കാണാമറയത്ത് മൂവിയിലെ ഒരു മധുര കിനാവിൽ നിന്നുള്ള പാട്ട് വെച്ചു വരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ജെസ്സി കൊടുങ്ങല്ലൂരിൽ നിന്നും റെയിൻബോ, ഹൈ റെയിൻബോ, ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയിലെ അമ്പാഴം തണലിട്ട എന്നുള്ള പാട്ട് തരുമോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ജെസ്സി. പെട്ടെന്ന് പെട്ടെന്ന് ഞാനിങ്ങനെ വേഗം വേഗം എടുത്ത് മെസ്സേജ് വായിക്കുകയാണ്, ഒട്ടും തയ്യാറെടുപ്പ് പോലും ഇല്ലാതെ എന്നുള്ളതാണ് സത്യം. റെയിൻബോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് നസീറ പള്ളിനടയിൽ നിന്നും AR മൂവിയിലെ പാട്ട് വെച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്.

സി ജി സുരേഷ് ഇടത്തല ഇന്നത്തെ വാട്സപ്പ് ഗാനങ്ങൾ സൂപ്പർ ആകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇടക്കൊച്ചിയിൽ നിന്നും എനിക്കൊരു പാട്ട് വെച്ചൊരു ഗൗരീശങ്കരം മൂവിയിലെ കണ്ണിൽ കണ്ണിൽ എന്നുള്ള പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് ആരാണിത് അയച്ചിട്ടുള്ളത്? എന്താണ്, ഞാൻ വിജി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആ അപ്പം പേര് വിജി എന്നാണ്, ഇടക്കൊച്ചിയിൽ നിന്നാണ്. അനില വെങ്ങോല, അനില വെങ്ങോല നിറയെ വായിക്കുകയായിരുന്നു. കണ്ണുനീരില്ലാതെ കാഴ്ച 2021 മുതൽ പ്രശ്നമായപ്പോൾ എൻ്റെ വായന ലോകം അടഞ്ഞു പോയി, ട്രീറ്റ്മെൻറ് നടക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അനില. അങ്ങനെ അങ്ങനെ നമ്മുടെ മെസ്സേജസിൻ്റെ സമയം കൂടി അങ്ങനെ ഏകദേശം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ മെസ്സേജസ് വായിക്കില്ലേ വായിക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സീനി ശിവദാസ് കോതപ്പറമ്പ്, മകൻ ശിവജിത്തിൻ്റെ ജന്മദിനമാണ്, എൻ കണിമലരെ എന്നുള്ള പാട്ട് വെച്ചൊരു ചോദിച്ചിട്ടുണ്ട്. നീതു സനീഷ് ഇരിങ്ങാലക്കുടയിൽ നിന്നും, ധ്വനിക്കും ധ്രുവയ്ക്കും വേണ്ടിയിട്ട് തുമ്പിപ്പെണ്ണേ വാവാ എന്നുള്ള പാട്ട് വെച്ചൊരു ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നെൻ്റെ പ്രിയ സുഹൃത്ത് പി കെ എന്ന് വിളിക്കുന്ന ഷിഹാബിന് വേണ്ടി ഓളങ്ങൾ മൂവിയിലെ തുമ്പി വാ എന്നുള്ള പാട്ട് വെച്ചുതരുമോ എന്നാണ് അഭിലാഷ അശോക് ചോദിച്ചിട്ടുള്ളത്. രേഷ്മ മൂത്തുകുന്നത്ത് നിന്നും, ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വെള്ളിനില തുള്ളികളോ എന്നുള്ള പാട്ട് വച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി സമയം ഇനിയും മുന്നോട്ട് പോയാൽ ശരിയാവില്ല. 10 മണി കഴിഞ്ഞ് 51 മിനിറ്റ് പരിഭവങ്ങളൊക്കെ മാറ്റി വയ്ക്കൂ കേട്ടോ. ഇനിയും പ്രോഗ്രാമുണ്ട്. യുവർ ചോയ്സിലൂടെയൊക്കെ നിങ്ങൾക്ക് പാട്ട് ഫോണിലൂടെ വിളിച്ച് ചോദിക്കാവുന്നതാണ്, 12 മണിക്ക് യുവർ ചോയ്സിലൊക്കെ കേട്ടോ. നെക്സ്റ്റ് പാട്ടിലേക്ക് പോവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ വാട്സപ്പ് നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.

ഇന്നത്തെ പാട്ട്സപ്പ് അങ്ങനെ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് കേട്ടോ. ഇനി 11 മണിക്ക് റെയിൻബോ ന്യൂസിന് ശേഷം മലയാളം മെലഡീസ് ശ്രുതിലയം, മലയാളം മെലഡീസ് ആസ്വദിക്കാവുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് സംസ്ഥാന ബജറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ നെല്ല സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് മകൾക്കൊപ്പം പരിപാടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സീറോ ടോളറൻസ് നയം ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വെണ്ടർമാരുടെ സ്റ്റാമ്പ് വിൽപ്പനയ്ക്ക് പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി. ഈ സ്റ്റാമ്പിംഗ് സംസ്ഥാനത്ത് ആകെ വ്യാപിപ്പിക്കുമെന്നും ബജറ്റിൽ മുഖ്യമന്ത്രി. മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പരിഷ്കരിക്കാനും ബജറ്റിൽ തീരുമാനം. ഗവൺമെന്റ് ജീവനക്കാരുടെ DA DR മുടക്കമില്ലാതെ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. MT വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കാൻ 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലബാറിൽ ലോക നിലവാരത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ 50 കോടി രൂപ വക ഇരുത്തിയതായും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഉച്ചയ്ക്ക് ഒഡീഷയിലെത്തും. മയൂർഭഞ്ച് ജില്ലയിലെ റായ്റംഗ്പൂരിൽ ദൺബോസിൽ വിമാനമിറങ്ങുന്ന രാഷ്ട്രപതിയെ സംസ്ഥാന നേതാക്കളും മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ലഡാക്കിലെ ലേയിലെത്തും. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 12:30 USA ഓസ്ട്രേലിയയെ നേരിടും. സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരം നാളെ പുലർച്ചെ 3:30. ബ്രസീൽ ഹെയ്റ്റി മത്സരം 6:00.
1: ന്യൂസ് റെയിൻബോ. ആകാശവാണി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
2: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കേ മാംലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കേ മാംലേ മേ ഭാരത് ദുനിയക്കെ ടോപ്പ് 5 ദേശോ മേ ആ ഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ആകാശവാണി FM Rainbow 107.5 Musically yours.

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: 21വീ സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയേ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ,

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
4: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: जानते हैं, कुवैत जैसे देश की जीडीपी से करीब 3 गुना पैसा तो हमने सिर्फ अपने देश के छोटे उद्यमियों को दिया है, वो भी गारंटी फ्री, 40 लाख करोड़ से भी अधिक के मुद्रा लोन से।
2: करोड़ों छोटे उद्यमियों को मुद्रा योजना से लोन मिला, उन्हें आज महसूस होता है कि डेमोक्रेसी कैन डिलीवर।
1: 12 साल विश्वास के, विकास के, जन कल्याण के।

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുകയാണ് എല്ലാവരും, അല്ലേ? ഇനി നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കേണ്ടത്.

നേരെ കേട്ടോ, ഈ ഉച്ച നേരത്ത് സംഗീത സാന്ദ്രമാക്കാം യുവർ ചോയ്സ് കേട്ടുകൊണ്ട്. അങ്ങനെ കൂടെ തന്നെയുണ്ട് റെയിൻബോ, ഒപ്പം ഞാൻ ആർ ജെ വിജി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായിട്ട് വിളിച്ചോളൂ കേട്ടോ ഇപ്പോൾ മുതൽക്ക്. 0484242481 എന്ന നമ്പറിലേക്ക് വിളിക്കുക, യുവർ ചോയ്സിലൂടെ ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെ അങ്ങനെ ആസ്വദിക്കുക. ട്യൂണിംഗ് മാറ്റാതെ കാതോർത്തോളൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: യുവർ ചോയ്സ് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായിട്ട് വിളിക്കാവുന്നതാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കുക. 0484242810 എന്ന നമ്പറിലേക്ക് വിളിക്കൂ. വിശേഷമൊക്കെ പറയൂ, ഇഷ്ടഗാനം ചോദിക്കൂ. ആദ്യത്തെ കാലർ ആരാണത് എന്ന് നോക്കാം. ഹലോ, ആരാണ്? പറഞ്ഞോളൂ. സിന്ധു, എവിടെയാണ് സ്ഥലം? വൈപ്പിൻ അല്ലേ? എന്താണ് വിശേഷം?
1: വിശേഷം എന്റെ ഫ്രണ്ട് ഉണ്ട്, അതും ഒരു സിന്ധുവാണ്.
0: സിന്ധു
1: ബർത്ത്ഡേ ആണ്.
0: ആണോ? ഓ, എവിടെയാണ് ആ സിന്ധുവിന്റെ വീട്? എവിടെയാണ്?

0: തേവരയിലാണ്.
1: നായരമ്പലമാണ്, ഞങ്ങള് സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാണ്.
0: ഓ അത് ശരി.
1: ഒരേരുന്ന്
0: പഠിച്ചതാണ്.
1: ഇന്ന് അവിചാരിതമായിട്ടാണ് അറിഞ്ഞത്, ഇന്ന് അവക്കടെ ബർത്ത്ഡേ എന്നുള്ളത്.
0: ഓ അത് ശരി.
1: അപ്പൊ ഗിഫ്റ്റൊന്നും കൊടുക്കാനുള്ള സമയമൊന്നും ഇല്ല.
0: എന്നാൽ തന്നെയും ഇത് വലിയൊരു ഗിഫ്റ്റ് അല്ലേ, റേഡിയോയിലൂടെ സിന്ധു എന്ന് പറഞ്ഞ ആ പഴയ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് പാട്ട് ചോദിക്കുന്നത് വലിയൊരു ഗിഫ്റ്റ് അല്ലേ. എല്ലാവരുടെയും ഇഷ്ടമുള്ളൊരു പാട്ടാണത്. എല്ലാ ആഴ്ചയും ചിലപ്പോ പോയി നിന്നിരിക്കും ഈ ഗാനം, ആരെങ്കിലും ഒക്കെ ചോദിക്കും. അപ്പൊ എന്തായാലും ഇപ്പൊ എന്താ ചെയ്യുന്ന ആ സിന്ധു, വർക്ക് ചെയ്യാണ്?
1: റിട്ടയർഡ്
0: ആയി അല്ലേ. അപ്പം
1: പിന്നെ വായനാ ദിനവും കൂടിയാണല്ലോ.
0: ആ
1: ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ഇഷ്ടപ്പെട്ട എഴുത്താരായിരുന്നു, ചന്ദ്രല കമ്മത്ത്, കെ കെ സുധാകരൻ. ഇപ്പോഴത്തെ പുതിയ ആൾക്കാരൊന്നും എനിക്ക് അറിയത്തില്ല.
0: വായിക്കാറുണ്ട് അല്ലേ?
1: മുമ്പൊക്കെ വായിക്കുന്നു, ഇപ്പൊ വായന സമയം കിട്ടാറില്ല.
0: അതെ, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ നേരത്തെ? വർക്ക് ചെയ്തിരുന്നോ?
1: ആ ഓഫീസിൽ ഞാൻ ക്ലീനിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യണേ.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: ഇത് ഇനിയിപ്പോ മോളാണ് വിളിച്ചത്, അമ്മയുടെ കൂട്ടുകാരുടെ ബർത്ത്ഡേ ആണ്. എനിക്ക് ഇതൊന്നും ഇല്ല, വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ല.
0: ഇല്ല ഓക്കെ ഓക്കെ.
1: റേഡിയോ കേൾക്കുന്ന വ്യക്തിയാണ്.
0: അതെ ഓക്കെ ഓക്കെ.
1: 5 മണി തുടങ്ങി 8:30 വരെ വീട്ടിൽ കേൾക്കും, അത് കഴിഞ്ഞ് ഓഫീസിൽ സമയമുള്ളപ്പ 5 ക്ലാസ് തുടങ്ങി ഞാൻ റേഡിയോ കേൾക്കണതാണ്.
0: അതെ അല്ലേ.
1: റേഡിയോ.
0: അപ്പൊ എന്തായാലും പ്രിയ കൂട്ടുകാരിക്ക് റേഡിയോയിലൂടെ തന്നെ ഒരു നല്ലൊരു സമ്മാനം കൊടുത്തതിൽ സന്തോഷിക്കാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. ദാ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയ കൂട്ടുകാരിക്ക് റെക്കോർഡ് ചെയ്ത് കൊടുത്താലും മതിയായിരുന്നു അല്ലേ? റെക്കോർഡ് ചെയ്യണമായിരുന്നു. ആ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ദാ പാട്ട് വരുന്നു, എല്ലാവരും അന്വേഷിച്ചായിട്ട് പറയാം. ഓക്കെ താങ്ക് യു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു.
1: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ആകാശവാണി എഫ് എം റെയിൻബോ 107.5, മ്യൂസിക്കലി യോസ്.
4: 12 മണി കഴിഞ്ഞ് 14 മിനിറ്റ് സമയമായിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. പുറത്തിങ്ങനെ മഴയുണ്ടോ അറിയില്ല കേട്ടോ, മഴയാണോ വെയിലാണോ എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്തിരിക്കുമ്പോൾ എന്തായാലും ഉച്ച നേരത്തെ ഇങ്ങനെ ബ്രേക്ക് എടുത്ത് ലഞ്ചിനൊക്കെ കഴിക്കാനായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ, വീട്ടിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവാം. ഓഫീസ് ടൈമിൽ ലഞ്ചിനൊക്കെ ഉള്ള ബ്രേക്ക് ആയി വരുന്നതേ ഉള്ളൂ അല്ലേ. പാട്ട് കേൾക്കണമെങ്കിൽ ദാ റെയിൻബോ ട്യൂൺ ചെയ്തോളൂ. നല്ല നല്ല പാട്ടുകൾ യുവർ ചോയ്സിലൂടെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. 0484242481 നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇഷ്ടഗാനങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ മതി. കുറച്ച് നേരമായിട്ട് ഒരാൾ പാട്ട് ചോദിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ആരാണിത് നോക്കാം. ഹലോ. ഓ, കുറേ നേരം വെയിറ്റ് ചെയ്തു അല്ലേ.
5: പാട്ട്
4: പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ആരാണിത്? ഏലൂരിൽ നിന്നും ഷീല അല്ലേ. ഷീല എന്നുള്ള പേര് ഒരു നോർമൽ നെയിമാണ്. അപ്പൊ കുറെ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വിളിക്കുമ്പോഴേ ആരാണ് ഏതാണെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ. എന്താ ചെയ്യുന്നത്? ഓ ഓ ഓ, വർക്ക് ചെയ്യാണ്. ഇന്ന് ജോലി ടൈമാണോ?
5: ജോലി
4: കഴിഞ്ഞു അല്ലേ. എല്ലാം റെഡിയാക്കിയോ?

0: എല്ലാം റെഡിയാക്കിയോന്ന്?
1: എല്ലാം റെഡിയാക്കി.
0: ഓ, വിശപ്പിന്റെ വിളി വരുന്നു. എന്തൊക്കെയാണെന്ന് സ്പെഷ്യൽ? വെജ് ആണല്ലേ. അതെ അതെ, വെജും വെജൊക്കെ തന്നെ എല്ലാവർക്കും, കൂടുതൽ പേർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അതെ, വെജ് കഴിക്കണം നല്ലതല്ലേ. നോൺ വെജ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല അല്ലേ. ചിലർക്കൊക്കെ ചിലപ്പോൾ രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടൊക്കെ കഴിക്കാം. അതെ അതെ അല്ലേ, ആയുർവേദം അല്ലേ. അല്ലേ അതെ, ഓക്കെ ഓക്കെ. അപ്പോൾ എന്താണ് പിന്നെ വിളിക്കാൻ തോന്നിയത്? അതെ അല്ലേ. ആരൊക്കെയാണ് ഫ്രണ്ട്സ്? കുറെ പേരുണ്ടോ? അതൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റുമോ?
1: ഞങ്ങളുടെ ഓണർ വിജയ, വിജയദേവ്, മാനേജർ ബിന്ദു മാഡം, പിന്നെ തെറാപ്പിസ്റ്റ് പിള്ളേർ മൂന്ന് പേരുണ്ട്, എൻസൺ, ബിനി, രാജീവ്, ബിനീഷ് പിള്ളേരുണ്ട്, സന്തോഷ്,

0: ഞങ്ങളുടെ ഓണർ വിജയ വിജയദേവ്, മാനേജർ ബിന്ദു മാഡം, പിന്നെ തെറാപ്പിസ്റ്റ് പിള്ളേർ മൂന്ന് പേരുണ്ട്, എൻസൻ ബിനി രാജീവ്, വിനേഷ് പിള്ളേരുണ്ട്, സന്തോഷ്, ഗോപാൽ, സിജി, സോമിനി.
1: ഓക്കെ, എല്ലാവരും എല്ലാവരുടെയും പേരും പറഞ്ഞില്ലേ? പരാതി ഒന്നും വരില്ലല്ലോ അല്ലെ? ഇല്ല,
0: എല്ലാവർക്കും വേണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരും ഈ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അയാൾ ഏതോ നല്ല പാട്ട്,
1: ഏതോ നിദ്രതൻ നല്ല പാട്ടാട്ടോ, നല്ലൊരു പാട്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം നമുക്ക് അല്ലേ. പിന്നെ വിളിക്കുന്ന ആളുടെ ഫാമിലിക്കും ഒക്കെ ഇരിക്കട്ടെ സ്പെഷ്യലായിട്ട് അല്ലേ. ഷീലയുടെ വീട്ടിലുള്ളവർക്കും ഒക്കെ. വീട്ടിലാരൊക്കെയാണെന്ന് ഞാൻ ചോദിച്ചില്ല, വേഗം പറയാവോ?
0: മകളുണ്ട്, മകനുണ്ട്, മകളെ കല്യാണം കഴിച്ചു, മകനുണ്ട് കൂടെ, ഞാൻ മൂന്ന് മാത്രമേ.
1: ഓക്കെ, അപ്പൊ ദാ ഗാനം ഏതോ നിദ്രതൻ കേട്ടോ, കേട്ടോണ്ടിരുന്നോളൂ.
0: ഓക്കെ.

0: സമൂഹത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: സമയം 12 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുകയാണ്. യുവർ ചോയ്സിലേക്ക് വിളിക്കേണ്ട സമയമാണ്. 12 മുതൽ 2 മണി വരെയാണ് യുവർ ചോയ്സിന്റെ സമയം. ഇഷ്ടഗാനങ്ങൾ വിളിക്കാനായിട്ട് 0484242481 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രം മതിയാകും. ദാ അടുത്ത കോളർ ആരാണ്? ഹലോ.
2: ഹലോ,
1: പറഞ്ഞോളൂ, ആരാണിത്?
2: ഞാൻ, എന്റെ പേര് പ്രഭാന്നാണ്. ഞാൻ ചാലക്കുടി തിരുത്തിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
1: അതെല്ലേ, ഓക്കേ ഓക്കേ. ചാലക്കുടി അല്ലേ?
2: ഞാൻ ഒരു അഡ്വക്കേറ്റ് ആണ്, തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്.
1: എവിടെയാ വർക്ക് ചെയ്യുന്നേ?
2: തൃശ്ശൂരാണ്
1: അല്ലേ? അപ്പൊ ഒന്ന്
2: ലീവാണ്. ഓക്കേ, അതെ. മോളുടെ എക്സാം ആണ് ഞായറാഴ്ച, നീറ്റ്.
1: ഓ, അത് ശരി.
2: അപ്പൊ ഞാൻ, എന്റെ കുഞ്ഞിന്റെ പിറന്നാളാണ്, എന്റെ ഇളയ മോളാണ്, നന്ദ കൃഷ്ണനുണ്ണി എന്നാണ് പേര്.
1: അപ്പൊ ഇളയ മോളുടെയാണ് ബർത്ത്ഡേ അല്ലേ?
2: ബർത്ത്ഡേ ഇളയ മോളുടെയാണ്.
1: ഓക്കേ ഓക്കേ ഓക്കേ.
2: അപ്പൊ അവള് നീറ്റിന് പഠിച്ചോണ്ടിരിക്കുന്നു.
1: ഓക്കേ, നന്ദയ്ക്ക് എല്ലാ ആശംസകളും ആദ്യമേ അങ്ങോട്ട് തരുവാണ് കേട്ടോ. ഇന്ന് വീട്ടിലുണ്ടോ?
2: ഇന്ന് വീട്ടിലുണ്ട്, വീട്ടിലുണ്ട്.
1: അപ്പൊ സദ്യ ഉണ്ട് ഉച്ചക്ക് അല്ലേ?
2: ഉച്ചക്ക് മോളുടെ കൂടെ
1: ചെറിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി അല്ലേ?
2: പായസമൊക്കെ ഉണ്ടാക്കി, അവൾക്ക് ഇഷ്ടമുള്ള പാലട ഒക്കെ ഉണ്ടാക്കി.
1: ഓ, അത് ശരി. അങ്ങോട്ട് പറന്നു വന്നാലോ ഇതൊക്കെ കഴിഞ്ഞിട്ട്. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും പിന്നെ ഇളയ മോളാന്ന് പറഞ്ഞു. അപ്പൊ മക്കളുടെ
2: മൂത്ത ആളുണ്ട്, ആളിപ്പോ MBBSന് പഠിച്ചോണ്ടിരിക്കയാണ്, പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജില്.
1: ഓക്കേ,
2: സെക്കൻഡ് ഇയർ എക്സാം ആണ് ഇപ്പോ നടക്കാൻ പോണു.
1: ഓക്കേ,
2: അവിടെ പഠിക്കുന്നു. കൃഷ്ണ എന്നാണ് പേര്.
1: കൃഷ്ണ, ഓ,
2: കൃഷ്ണനുണ്ണി.
1: അതെ അല്ലേ, കൃഷ്ണ. എനിക്ക് ഒരുപാട് ഒരുപാട് സാമ്യമുണ്ട് ഈ പേരുകൾക്ക്. കൃഷ്ണ എന്റെ മോളുടെ പേരാണ്, പ്രഭ എന്റെ ചേച്ചിയുടെ പേരാണ്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയോ സാമ്യം തോന്നിപ്പോകുന്നു എനിക്ക് ഈ കോളിനോട് കേട്ടോ.
2: ഓക്കെ,
1: ഈ ശബ്ദത്തിനോടും ഒരു ഇഷ്ടം തോന്നുന്നു. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത് മോൾക്ക്?
2: എനിക്ക് വേണ്ടത്, ഞാൻ എന്റെ മോൾക്ക്, അവൾക്ക് ഏറ്റവും കൂടുതൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കാക്കുട്ടിക്കാവിലെ അപ്പൂപ്പൻ തടികൾ എന്ന സിനിമയിലെ കണ്ണാൻ തുമ്പി പോരാമോ.
1: നല്ല പാട്ട്, നല്ല സിനിമയും.
2: അത് ഒത്തിരി നമുക്ക് എന്താ ഫീൽ ഒന്ന് പറയാൻ വയ്യ.
1: അതെ അതെ, അയ്യോ, ഞാൻ ആ സിനിമ കണ്ട് കരഞ്ഞ് കരഞ്ഞ്, എന്റെ ദൈവം, എന്തോരം കണ്ണീരാ പോയത്. എന്ത് രേവതിയുടെ അഭിനയം, അയ്യോ, അത് കണ്ടിട്ടുണ്ടല്ലോ. രേവതിയുടെ ഒക്കെ അഭിനയം നമിച്ചു പോകും നമ്മളല്ലേ ശരിക്കും ആ ഫിലിമില്.
2: തീർച്ചയായിട്ടും.
1: അതെ അതെ, അത് അവരുടെ ആ സിനിമയിൽ പ്രവർത്തിച്ചവരുടെ ഗുണം തന്നെയാണ്, അത് സംശയമില്ല. കാലങ്ങൾക്ക് അപ്പുറവും നമ്മളെ അല്ലെ അതെങ്ങനെ.
2: അതൊക്കെ നമ്മൾക്ക് ഇന്നും നമ്മുടെ, എനിക്ക് തോന്നുന്നത് പുതിയ സിനിമ നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് നമുക്ക് നിൽക്കുന്ന സിനിമകള് റയറാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഒത്തിരി സിനിമകളുണ്ട് ക്ലാസിക്, എന്നാലും നമുക്ക് മനസ്സിന് സ്പർശിക്കുന്ന സിനിമകള്.
1: അതെ, തീർച്ചയായിട്ടും.
2: കുട്ടിക്കാലത്ത് ഞാൻ പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല, പേടിച്ചിട്ട്.
1: ശരിക്കും കേട്ടോ, ശരിക്കും പേടിയും തോന്നും നമുക്ക് അല്ലെ. ശരിയാണ്.
2: അപ്പൊ ഞാന് മോൾക്ക് എപ്പോഴും, അവൾക്ക് ഭയങ്കര ഇഷ്ടം, അപ്പൊ ഞാനിങ്ങനെ അവൾക്ക് പനി വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാണ്ട് വരുമ്പോഴൊക്കെ എന്നോട് പറയും, അമ്മ ഒന്ന് പാടിത്തരോ ചെവിയില്. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ പാടാൻ അറിഞ്ഞിട്ടല്ല കേട്ടോ, കൊച്ചിന് ആ പാട്ട് ഒന്ന് ചെവിയിൽ മൂളി കൊടുക്കുമ്പോ അവൾക്ക് ഭയങ്കര
1: സന്തോഷം അല്ലേ.
2: അവൾക്കത് മിസ് ചെയ്യും പാട്ട് എവിടെ കേട്ടാലും. അതെ
1: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെയാണല്ലോ, കുഞ്ഞിനെ നമ്മൾ പാടിക്കൊടുക്കുന്ന പാട്ട് അവരുടെ മനസ്സിലുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. മോളുണ്ടോ അടുത്ത്? കേക്കുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ മോളോടാ, മോളോട് ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുകയാണ് റെയിൻബോയ്ക്ക്, റെയിൻബോയുടെ വകയായിട്ട്, പ്രത്യേകിച്ച് എന്റെയും വകയായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പാട്ട് വരുന്നുണ്ടോ? കേട്ടോളൂ. ഓക്കെ.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനെ വാലി പീഡിയോക്കോ സശക്ത കർനേക്ക മഹാ അഭിയാൻ ആയി.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിൽ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തെ

0: ത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനെ കായി അഭിയാൻ ആനെ വാലി പീഡിയോ കോ സശക്ത കർനെ കാ എക് മഹാ അഭിയാൻ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സമയം 12 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കുന്നു കേട്ടോ. ആകാശവാണി കൊച്ചി റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. പ്രിയ ഗാനങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവർ ചോയ്സിലേക്ക് നിങ്ങൾക്ക് വിളിക്കേണ്ടുന്നത് 04842428101 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇഷ്ടഗാനം പറയാനായിട്ട്. കുറേ പേരിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവൂലേ അവരുടെയൊക്കെ ആ ഒരു വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ. അപ്പോൾ അടുത്തതായിട്ട് ആരാണ് വിശേഷം പങ്കുവയ്ക്കാനും പാട്ട് ചോദിക്കാനായിട്ട് കാത്തിരിക്കുന്നതെന്ന് നോക്കാം. ഹലോ.
3: ഹലോ.
2: ആ പറഞ്ഞോളൂ, ആരാണിത്?
3: ഞാൻ പുഷ്പ, ശിവജിപുരം.
2: പുഷ്പ, ശിവജിപുരം, എവിടെയാ അത്? അത് എവിടെയാ സ്ഥലം?
3: അത് കാലടിയിൽ നിന്ന് അങ്കമാലിക്ക് പോണ ഒരു ചെറിയ റൂട്ടുണ്ട്.
2: അതെ അല്ലേ, ഓക്കെ. ശിവജിപുരം, ഞാൻ അങ്ങനെ ആ സ്ഥലപ്പേര് ആദ്യമായിട്ടാട്ടോ കേക്കുന്നേ, അതാണ് ഞാൻ ചോദിച്ചത്. എന്താ ചെയ്യുന്നേ?
3: ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ആദ്യം തയ്ച്ചിരുന്നു, പിന്നെ എനിക്ക് കാല് മുട്ട് സുഖമില്ലാണ്ട് ഇപ്പൊ ഞാൻ കിടക്കാണ്.
2: കിടക്കാണ്?
3: ഒരു മാസം ഇപ്പൊ ആസ്പത്രിയിൽ കിടന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ.
2: ഓ, അത് ശരി. അപ്പം ഇങ്ങനെ റേഡിയോ ആശ്വാസമായിട്ട് പാട്ടുകളിലൂടെ ഒക്കെ അല്ലേ?
3: ഞാൻ റേഡിയോ കേട്ട് തുടങ്ങിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ റേഡിയോ കേട്ടിരുന്നു. എന്റെ വീട്ടില് റേഡിയോ ഉണ്ടായി,
2: എന്റെ
3: വീട് ഇന്നലക്കൂടെയാണ്. അപ്പൊ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ ഈ കാലടി.
2: ഓക്കെ.
3: അപ്പൊ റേഡിയോ അന്ന് ഒടിഞ്ഞ് കേൾക്കണതാ കൊച്ചി ഫാമിലിക്ക്. അന്ന് ഒടിഞ്ഞ് ചേട്ടനും ഞാനും ഇവിടെ ചേട്ടൻ റേഡിയോയുടെ ആളാണ്.
2: അതെ അല്ലേ.
3: ഇവിടെ വന്നപ്പോ ഇവിടെ റേഡിയോ ഉണ്ടായി.
2: അപ്പൊ
3: ഇത്രയും വർഷമായി, ഇപ്പൊ എനിക്ക് 66 വയസ്സായി. അത് എന്നും റേഡിയോ കേൾക്കും. എനിക്ക് അത് കേട്ടില്ലെങ്കിൽ ഭയങ്കര
2: ബുദ്ധിമുട്ടാണ്.
3: അടുക്കളയിൽ ഒരു റേഡിയോ ഉണ്ട്, ഞാൻ കിടക്കുന്നിടത്ത് ഒരു റേഡിയോ ഉണ്ട്.
2: അങ്ങനെയാണ്,
3: രണ്ട് റേഡിയോ ഉണ്ട്.
2: വിളിക്കാറൊന്നുമില്ലേ ഇപ്പൊ പ്രോഗ്രാമിലേക്കൊന്നും?
3: പ്രോഗ്രാമിലേക്ക് വിളിച്ച കിട്ടില്ല. കൊച്ചി എഫ്എമ്മിലേക്ക് വിളിച്ച് വിളിച്ച് വിളിച്ച് വിളിച്ച് ഇന്നത്തെ തീയതി വരെ കിട്ടിയില്ല. ഇതിപ്പോ ഞാൻ കിടന്ന കിടപ്പിലും അവിടെ കിടന്ന് ഇങ്ങനെ വിളിച്ചോണം വിളിക്കാണ്. 11 മണിക്കായപ്പോടിങ്ങി ഇങ്ങനെ വിളിച്ചോടിഞ്ഞതാ. അപ്പൊ എന്തായാലും വിളിച്ചോണം വിളിച്ച് അവിടെ കിടക്കാല്ലേ, വേറെ എവിടേക്കും പോണില്ലല്ല.
2: അങ്ങനെ
3: അങ്ങനെ കിട്ടി, ആദ്യമായിട്ട് കിട്ടിയതാണ് ഈ കാലത്തിനിടയ്ക്ക്.
2: സന്തോഷം,
3: ഇത്രയും വർഷം.
2: ഓ, എന്നാലും കിട്ടിയല്ലോ. നിരന്തരമായിട്ടുള്ള പരിശ്രമത്തോടെ, പരിശ്രമത്തിലൂടെ, നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ എന്തായാലും എന്തും നേടാമെന്ന് മനസ്സിലായി.
3: 15 വയസ്സ് ഞാൻ 10ൽ പഠിക്കുമ്പോ തുടങ്ങി റേഡിയോ കേട്ടോണ്ടിരിക്കണ്ട.
2: അതെ അല്ലേ. ഓക്കെ ഓക്കെ.
3: ഇത്രയും വർഷമായിട്ട് അതിലിടയ്ക്ക് എനിക്ക് 2 മക്കളാണ്. മൂത്തമോൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലായിരുന്നു ജോലി. അവൻ കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുണ്ട്. എയർപോർട്ടിലേക്ക് പോകുമ്പോഴേക്ക് ഒരു ആക്സിഡന്റ് പറ്റി അവൻ ഞങ്ങളെ വിട്ടുപോയി.
2: അതെ, എത്ര വർഷമായി?
3: ഇപ്പൊ 7ാമത്തെ വർഷമാണ്.
2: അമ്മമാർക്ക് ഇന്നും അതൊരു നോവാണ് അല്ലേ. മക്കള്
3: മക്കള് ഇരുന്നിട്ട് അച്ഛനമ്മമാര് പോകുമ്പോ അത് അവർക്ക് ഒരു പരിധി കഴിഞ്ഞാൽ അത് മനസ്സിൽ നിന്ന് പോവും.
2: അതെ അതെ. പക്ഷെ എന്നാൽ പോലും നമ്മള് എപ്പോഴും എന്താ പറയുക, നമുക്ക് ജീവിതമാണ്, റിസ്ക്കാണ് അല്ലേ. നമ്മൾ അതിനേക്കാളും വേദനിക്കുന്നവർ ഒരുപാട് വേദനകൾ, ഇതിനേക്കാളും വേദനിക്കുന്നവരും ഒക്കെ ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ.
3: ബർത്ത്ഡേയാണ് അടുത്ത ഞായറാഴ്ച. ഗായത്രി ദീപു, അവന്റെ ഭാര്യക്ക് എയർപോർട്ടിൽ ജോലിയുണ്ട്. പിന്നെ ഒരു മോനും കൂടി ഉണ്ട്. മോൻ വാത്തിയത്ത് ഹോസ്പിറ്റല് കമ്പ്യൂട്ടർ. പിന്നെ അവന് ഭാര്യയുണ്ട് വൃന്ദ, ഒരു മോളുണ്ട്. മൂത്ത മോന്റെ ഭാര്യയുടെ പേര് അമ്പിളി.
2: അമ്പിളി,
3: മോന്റെ പേര് മൂത്ത മോന്റെ.
2: രണ്ടാമത്തെ മകന്റെ പേര്
3: യദു.
2: യദു. വൈഫിന്റെ പേര് വൃന്ദ അല്ലേ.
3: രണ്ടാൺമക്കളായിരുന്നു.
2: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഏത് പാട്ടാ വേണ്ടത് പറഞ്ഞോളൂ.
3: അത് മോന് വേണ്ടിട്ടുള്ളൊരു പാട്ട് വെച്ചോ. ഞാൻ പാട്ട് ഇപ്പൊന്നും.
2: മാലാഖമാർ വന്നു എന്ന് പറഞ്ഞില്ലേ മകനെ നിനക്ക് വേണ്ടി, അതാണ് പെട്ടെന്ന് നാവിന്റെ തുമ്പത്ത് എന്നെ വിളിച്ചപ്പോ തന്നെ ചോദിച്ചത് മകനെ നിനക്ക് വേണ്ടി. അപ്പൊ ഞാൻ അങ്ങനെ നോക്കിയപ്പോ ശരിയാണ്, മകനെ നിനക്ക് വേണ്ടി എന്നുള്ള ഒരു ഓൾഡ് മൂവിയാണ്. ഒരു മൂവിയാണ്, അതിലൊരു പി സുശീലയുടെ പാട്ടുണ്ട്. മാലാഖമാർ വന്ന
3: ഹസ്ബൻഡ് പരമേശ്വരൻ
2: പോയേക്കാണ് അല്ലേ. ഓക്കെ. അപ്പൊ ഒരു നല്ലൊരു പാട്ട്.
3: എല്ലാവർക്കും വേണ്ടി.

0: ഓക്കെ, നല്ലൊരു പാട്ട് വരുന്നുണ്ട് കേട്ടോ, ഒരു അമ്മ പാടുന്ന പോലത്തെ ഉള്ള ഒരു ഈണമുള്ള പാട്ട്. ഓക്കെ,
1: കിട്ടാത്ത ഒരുപാടുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം.
0: ഓക്കെ ഓക്കെ ഓക്കെ, വിളിച്ചതിന് സന്തോഷം, സംസാരിക്കാൻ കഴിഞ്ഞല്ലോ, സന്തോഷമുണ്ടെന്ന്. ഓക്കെ,
1: താങ്ക് യു.
0: ഓക്കെ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൌജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ട്യൂൺ ചെയ്തിരിക്കുന്നു. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാവുന്നതാണ്. വീണ്ടും 1 മണിക്ക് യുവർ ചോയ്സ് നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി തുടരുന്നതാണ്.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരണത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണ് എന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള മാരിടൈം പോളിസി രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ 600 കിലോമീറ്റർ വരുന്ന തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്ര ശക്തിയാക്കി മാറ്റും. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബങ്കറിംഗ് തുറമുഖമാക്കും. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: സംസ്ഥാനത്തെ നിർണായകമായ 4 പ്രധാന നോൺ മേജർ തുറമുഖങ്ങളായ വിഴിഞ്ഞവും കോവളവും കൂടിയുള്ളത്, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ എന്നിവയുടെ വികസനത്തിനായും കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിനും മറ്റ് തുറമുഖ അധിഷ്ഠിത വ്യവസായങ്ങൾക്കും ലോജിസ്റ്റിക്സ് കപ്പൽ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങളിലെ തുറമുഖ ഭൂമികൾ, കെട്ടിടങ്ങൾ, മറ്റ് ആസ്തികൾ പ്രയോജനപ്പെടുത്തി സ്വകാര്യ പങ്കാളിത്തത്തോടെ മാരിടൈം ടൂറിസം, ലോജിസ്റ്റിക്സ്, മാരിടൈം വ്യവസായം, മാരിടൈം നിയമവിദ്യാഭ്യാസം, മാരിടൈം മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്ന കേരള മാരിടൈം പോളിസി രൂപീകരിക്കും.
0: ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാത, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കോണമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. മികച്ച ആരോഗ്യ സേവനങ്ങൾക്കായി സ്ഥാപിക്കുന്ന കേരള ഹെൽത്ത് ആന്റ് ലൈഫ് സയൻസ് സിറ്റിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. മൊബൈൽ ടെസ്റ്റിംഗ് ലാബുകൾക്കായി 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി.
1: തിരുവനന്തപുരത്തെ 2 മെഡിക്കൽ കോളേജ് പ്രവർത്തനക്ഷമമാക്കും. ഹരിപ്പാട് ഒരു പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കും. ഇതിനെല്ലാമായി 100 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ റീച്ച് കേരള എന്നുള്ള പദ്ധതി നടപ്പിലാക്കും. തെരഞ്ഞെടുത്ത മെഡിക്കൽ കോളേജുകൾക്ക് സ്വയംഭരണ പദവിയും അവർക്ക് എയിംസ് നിലവാരത്തിലുള്ള സേവനങ്ങളും അക്കാഡമിക് മികവും കൈവരിക്കാൻ ആവശ്യമായ പിന്തുണ നൽകും. അത്യാഹിത ട്രോമാ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ സ്ഥാപനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലൈസ് സംവിധാനം ലഭ്യമാക്കിക്കൊണ്ടും ഗോൾഡൻ അവർ പ്രോജക്ട് നടപ്പിലാക്കും. 40 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും.

0: ഹെൽത്ത് മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള കെയർ ഗീവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ സംസ്ഥാനത്ത് ആരംഭിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപയും പ്രഖ്യാപിച്ചു. ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തും. സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കും. ഗ്രീൻ ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജ്ജം എന്നിവയ്ക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. നഗരവികസനത്തിനായുള്ള കേരള അർബൺ ഗ്രോത്ത് മിഷൻ പദ്ധതിക്കായി 100 കോടി രൂപയും വകയിരുത്തി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി രൂപ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കും. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവരുന്ന മണ്ണെണ്ണ സബ്സിഡി 75 രൂപയായി വർദ്ധിപ്പിക്കും. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഏറ്റവും സമകാലിക അക്കാദമിക് പ്രോഗ്രാമുകൾ, അത്യാധുനിക ഗവേഷണ പാർക്കുകൾ, മികവിന്റെ കേന്ദ്രങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ലോകോത്തര ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി കേരള നോളജ് വാലി സ്ഥാപിക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ ദേശീയ അന്തർദേശീയ സർവകലാശാല റാങ്കിങ്ങുകളിൽ മുൻനിരയിലുള്ള സർവകലാശാലകളെയും ലോകോത്തര പാരമ്പര്യ സർവകലാശാലകളെ, ലെഗസി യൂണിവേഴ്സിറ്റീസ് ആകർഷിക്കുന്ന രീതിയിലാകും ഈ വിദ്യാഭ്യാസ കേന്ദ്രം രൂപകൽപ്പന ചെയ്യുക.
0: 10,000 MSME കൾ സംസ്ഥാനത്ത് ആരംഭിക്കും. MSME ഗ്രോത്ത് പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. കേരളീയ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബ്രാൻഡ് കേരളം, കേരള മാർക്ക് എന്നിവ ആരംഭിക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. കേരളത്തെ സ്വർണ വിനിമയ കേന്ദ്രമാക്കി മാറ്റും. കൊച്ചി തൃശൂർ ആഭരണ ഇടനാഴി സ്ഥാപിക്കാൻ 10 കോടി രൂപ വകയിരുത്തി. കൊച്ചി ആലുവ പെരുമ്പാവൂർ ഗ്ലോബൽ ഫേർണിച്ചർ ഹബ് രൂപീകരണത്തിനായി 10 കോടി വകയിരുത്തും. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കോഴിക്കോട് സൈബർ പാർക്കിനെ കൊച്ചി ഇൻഫോ പാർക്കിന്റെയും തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഗ്രാമവികസനത്തിനായി 2,138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1,422 കോടിയാണ് നീക്കിവച്ചത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിൻ ഉറപ്പുവരുത്തുന്നതിനൊപ്പം ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലിയാക്കും. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആന്റ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമം ചെറുക്കാൻ മകൾക്കൊപ്പം പദ്ധതി നടപ്പാക്കും. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി ഒരുക്കും. കേരളത്തെ ഭിന്നശേഷി സൌഹൃദമാക്കുമെന്നും ഭിന്നശേഷിക്കാർക്ക് പൊതുയിടങ്ങളിൽ റാമ്പുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലാക്കി മാറ്റും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 1,69,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,51,000 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. ഗവേൺസ് വിത്ത് എംപതി കാഴ്ചവച്ച് പുതുയുഗ വികസന കേരളം ഒരുമിച്ച് സൃഷ്ടിക്കാമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ കന്നി ബജറ്റ് അവതരണം അവസാനിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനക്ഷേമത്തിലും വികസനത്തിലും സർക്കാരിന്റെ പിൻവാങ്ങൽ ഉണ്ടാകുന്ന ബജറ്റാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബജറ്റിലൂടെ മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത്. കൃഷി, വ്യവസായം പോലുള്ള പ്രധാന മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും അദ്ദേഹം വിമർശിച്ചു. സ്വാഭാവിക വരവ് ചിലവുകൾ പെരുപ്പിച്ചു കാണിച്ച് ബജറ്റ് സ്വകാര്യ മേഖലയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ പല പദ്ധതികളും പേരുമാറ്റി അവതരിപ്പിച്ചതായും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതിക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ഇതോടനുബന്ധിച്ച്

0: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റും. മിഷൻ സമുദ്രയ്ക്കായി 400 കോടി രൂപയും ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിനായി 200 കോടിയും വകയിരുത്തി. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുന്നതിന് നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഭൂപരിഷ്കരണം 2.0 നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൃഷി, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതായും വിമർശനം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോസ്.
2: സമയം 1:00 21 സെക്കൻഡ്സ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. യുവർ ചോയ്സ് വീണ്ടും തുടരുന്നു. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായിട്ട് ഇപ്പോൾ മുതൽ 2 മണി വരെ സമയമുണ്ട്. ചോദിച്ചോളൂ പാട്ടുകൾ, അതിനായിട്ട് വിളിക്കുക 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ, ഗാനങ്ങൾ ആവശ്യപ്പെട്ടോളൂ. കൂടെ ചേരുകയാണ് ഞാൻ RJ VG.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ആകാശവാണി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്. 1:06:22 ആയിരിക്കുകയാണ് സമയം. ആകാശവാണി കൊച്ചി റെയിൻബോ 107.5 പ്രിയ ഗാനങ്ങളിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, നിങ്ങൾ ഫോണിലൂടെ വിളിച്ച് ചോദിക്കുന്ന പാട്ടുകളാട്ടോ, യുവർ ചോയ്സ്. 2 മണിവരെ സമയമുണ്ട്, ഇനിയും മടിച്ചു നിൽക്കണ്ട. ആദ്യമായിട്ട് വിളിക്കുന്നവരൊക്കെ ഇങ്ങനെ വിളിക്കാൻ മടിച്ചു നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഇഷ്ടഗാനം പറയാനായിട്ട് ഡയൽ ചെയ്തോളൂ. 0484-242-8101 എന്ന നമ്പറിലേക്ക്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ആരാണിത്? തിരിച്ച് ഞാൻ വിചാരിച്ചു എക്കോ ആണോ എന്ന് വിചാരിച്ചു. ഇങ്ങോട്ടേക്ക് സ്വീറ്റ് ആയിട്ടൊരു ശബ്ദം. ആരാണിത്?
3: ഇത് ചോറ്റാനിക്കരയാണ്.
2: വിനീത, ഓക്കെ. ചോറ്റാനിക്കര അല്ലേ? ചോറ്റാനിക്കര അമ്പലത്തിന്റെ അടുത്താണോ?
3: 3 കിലോമീറ്റർ.
2: ഓക്കെ. വീട്ടമ്മയാണോ അതോ വർക്ക് ചെയ്യുന്നുണ്ടോ?
3: ഇല്ല, വീട്ടമ്മയാണ്.
2: അത് തന്നെ എന്തൊരു വലിയ ഉത്തരവാദിത്വമാണ്. എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കാൻ 10 കൈകൾ ഉണ്ടെങ്കിൽ പോലും അതുപോലെയാണ്, 2 കൈകൾ കൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലേ, ഓരോ കാര്യങ്ങളും അല്ലേ. ആരൊക്കെയുണ്ട് വീട്ടിൽ, അതൊക്കെ പറഞ്ഞോളൂ.
3: ഹസ്ബൻഡും ഞാനും ആണ്. ഹസ്ബൻഡ് സ്പെയർ പാർട്സ് കടയിൽ വർക്ക് ചെയ്യുന്നു. മോള് കോയമ്പത്തൂരിലാണ് പഠിക്കുന്നത്.
2: പഠിക്കുകയാണ് അല്ലേ, ഓക്കെ. അപ്പം ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് സ്കൂളിൽ വിടേണ്ട കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും സ്പീഡ് വേണ്ട ജോലികൾക്ക് അല്ലേ. ഞാൻ പറയായിരുന്നു, ജോലികൾക്ക് ജോലി ഇങ്ങനെ സ്കൂളിൽ വിടുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒരമ്മയ്ക്ക്. പിന്നെ എന്തിനാ പഠിക്കുന്നേ, എന്താ പഠിക്കുന്നേ?
3: 8ാം ക്ലാസ്.
2: ഓ, അതാണ് അല്ലേ. ഇപ്പൊ അവിടെയാണ് കോയമ്പത്തൂർ. എവിടെയാ പറഞ്ഞേ?
3: കോയമ്പത്തൂർ.
2: ഓക്കെ ഓക്കെ. അവിടെ അപ്പം അവിടെ താമസിക്കുന്നതൊക്കെ
3: ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും അനിയനും ഒക്കെ?
2: അല്ല, മോള് താമസിക്കുന്നതൊക്കെ
3: ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും.
2: ഓ, അവിടെയാണോ? അത് ശരിയോ? പെട്ടെന്ന് ഞാൻ വിചാരിച്ചു വീട്ടിൽ അവരുണ്ടെന്നാണ് പറയാൻ വന്നേന്ന് വിചാരിച്ചു. അവിടെ ഉണ്ട് അങ്ങനെ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, സേഫ് ആയിട്ട്. മോളുടെ കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ ഒന്നും അടിക്കണ്ട അല്ലേ.
3: അതെ,
2: തീർച്ചയായിട്ടും. അപ്പം പാട്ട്, ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്?
3: ഇന്ന് തായ് മൂക്കാംബികയിലെ ഇളയരാജ സാറിന്റെ ജനനി ജനനി എന്നുള്ള പാട്ട്.
2: തമിഴ് പാട്ട് ചോദിച്ചു അല്ലെ, എന്തായാലും തമിഴ് കേട്ടിട്ട് കുറെ നേരമായി. അപ്പൊ തമിഴാണോ ഇഷ്ടം?
3: ഇഷ്ടം തമിഴ് ഭക്തിഗാനം ഇഷ്ടമാണ്, എന്നാലും മലയാളം എല്ലാ പാട്ടും ഇഷ്ടം.
2: സ്വന്തം വീട് എവിടെ എവിടെയാണ് അപ്പോ സ്വന്തം സ്ഥലം?
3: എന്റെ നാട് കൊച്ചി.
2: കൊച്ചിയാണ് അല്ലേ. അപ്പൊ അല്ല, അച്ഛനും അമ്മയൊക്കെ കോയമ്പത്തൂർ ഉണ്ടെന്ന് പറഞ്ഞോണ്ടേ ഞാൻ വിചാരിച്ചു.
3: അമ്മയുടെ നാടാണ്, ഹസ്ബൻഡ്.

0: നമ്മുടെ നാടാണ് അവിടെ.
1: ഓ അത് ശരി, അങ്ങനെ ഓക്കെ ഓക്കെ. അപ്പോ നീ സ്പെഷ്യൽ ഡെഡിക്കേഷൻ വല്ലതും ഉണ്ടോ ഈ പാട്ട്?
0: റെയിൻബോയിലെ എല്ലാ ശ്രോതാക്കൾക്കും, എല്ലാവർക്കും.
1: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം കേട്ടോ. വിളിച്ചതിന് സന്തോഷമുണ്ട് വിനീത, നല്ല ശബ്ദം കേട്ടോ.
0: താങ്ക് യു.
1: ഓക്കെ.
2: ശിവശക്തയുക്തോ യദി ഭവതി

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: കോളർ ആരാണെന്ന് നോക്കാം നമുക്ക്. ഹലോ,
1: ഹലോ,
0: ആ പറഞ്ഞോളൂ, ആരാണിത്?
1: സെൽവി.
0: സെൽവി, ഓക്കെ, കൊടുങ്ങല്ലൂർ അല്ലേ? ശരിയായ സ്ഥലം എവിടെയാണ് സെൽവിയുടെ?
1: ഞാൻ ജനിച്ചത് മധുരയിലാണ്.
0: മധുരയിലാണ്, ഓക്കെ. പേര് കേട്ടപ്പോ ചോദിച്ചതാ.
1: അതെ
0: അതെ, മലയാളിയാണോ ശരിക്കും?
1: മലയാളിയാണ്.
0: നന്നായിട്ട് മലയാളം പറയുന്നേ, അതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട് വന്നത്.
1: അമ്മ
0: മധുരയാണ് അല്ലെ, അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നത്. ഓഹ്, എന്തൊരു ബഹളമാണ് അവിടെ, അത് ആരാത്?
1: ഞാനിപ്പോഴത്താണ്
0: അതിന്റെ ഇടയിൽ കൂടി പാട്ട് ചോദിച്ചതാണ് അല്ലേ?
1: അപ്പൊ പിള്ളേര് എന്റെ പേര് കേട്ടപ്പോഴേക്ക് ബഹളം ഭയങ്കര.
0: പിള്ളേർക്ക് കൊടുത്തോണ്ടിരിക്കാണോ ലഞ്ച്? വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്.
1: കഴിഞ്ഞു
0: കഴിഞ്ഞു. എന്തായാലും കിട്ടിയില്ലേ, സന്തോഷായില്ലേ. ഏത് പാട്ട് വേണം പറഞ്ഞോളൂ.
1: എനിക്ക് ചിന്നത്തമ്പിലെ ആത്മസന്ദനം എന്നുള്ള പാട്ട്.
0: നല്ല പാട്ട്, തമിഴ് പാട്ട്. ഇപ്പൊ രണ്ടാമത്
1: കേട്ടാ.
0: എന്തോ?
1: എന്റെ ചേട്ടനെ കേട്ടിട്ടാണ്.
0: ചേട്ടന്റെ
1: ഇഷ്ടമാണ്.
0: ചേട്ടൻ എന്ന് പറയുമ്പോ ബ്രദർ ആണോ ഹസ്ബൻഡ് ആണോ? ആ ഹസ്ബൻഡ്. ഓക്കെ, അപ്പൊ ഇഷ്ടമാണ്. ഹസ്ബൻഡിന്റെ പേരും കൂടി പറഞ്ഞോളൂ.
1: സുധി.
0: സുധി. വർക്ക് ചെയ്യാണോ എവിടെയെങ്കിലും? എവിടെയാണ്? ആ, രണ്ടുപേരും. അതെ, ശരി. അപ്പൊ കുഴപ്പമില്ല, അവിടെ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് ആള് അല്ലേ?
1: അതെ.
0: അപ്പൊ എന്തായാലും കുഞ്ഞു മക്കളോടൊക്കെ ഒരു ഹായ് പറയുന്നു കേട്ടോ അവിടെയുള്ള. ഹായ് ഹായ് എല്ലാവരും പറയുന്നുണ്ട്. എന്തായാലും സന്തോഷം. ദാ ഇഷ്ടഗാനം സെൽവി ചോദിച്ചിരിക്കുന്നത്. എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കേട്ടോളൂ. താങ്ക് യു, വിളിച്ചതിന് സന്തോഷം. ഓക്കെ
1: ഓക്കെ.

ഒരു മണി കഴിഞ്ഞ് 22 മിനിറ്റ് കേട്ടോ, നല്ല ഉച്ച നേരമാണ്, എല്ലാവരും ഉണക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമൊക്കെ ആയിരിക്കുമല്ലേ. അപ്പോൾ എന്താ, സംഗീതം കൂടിയുണ്ട് കൂടെ. നിങ്ങളുടെ യുവർ ചോയ്സിലേക്ക് വിളിക്കാനുള്ള സമയം ഇനി കുറച്ചുകൂടി ഉള്ളൂ, ഒരു അരമണിക്കൂർ കുറച്ചുകൂടി ഉണ്ടാവും. 2 മണിവരെ സമയമുണ്ട് ഇഷ്ടഗാനം വിളിച്ച് ചോദിക്കാനായിട്ട്. 04 84 24 281 01 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സമയം 1 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി റെയിൻബോ 107.5 യു ആർ ചോയ്സ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കോളറിലേക്ക് പോവുകയാണ് നേരെ. ഹലോ, ആ പറഞ്ഞോളൂ, ആരാണിത്?
2: എന്റെ പേര് ബെൻസി എന്നാണ്. ആ, ചേർത്തല എന്നാണ് വിളിക്കുന്നത്.
1: ചേർത്തല അല്ലേ?
2: ഓക്കെ. അപ്പൊ എന്താ വയനാടിന്റെ ആശംസകള്?
1: ആ, തിരിച്ചും നേരെയാണ്. വായിക്കാറുണ്ടോ?
2: താങ്ക് യു. തീർച്ചയായും. അത് പിന്നെ ഇന്ന് കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
1: അതെ അല്ലേ?
2: എന്തായാലും സാധിച്ചു.
1: കിട്ടിയ എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടോ?
2: ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ ടീച്ചർ ആയിരുന്നു, ഇപ്പം വർക്ക് ചെയ്യുന്നില്ല.
1: അതെ അല്ലേ? എന്ത് പറ്റി ഇപ്പൊ വർക്ക് ചെയ്യാത്തത്?
2: ഇപ്പൊ വർക്ക് ചെയ്യാത്തത് കുട്ടിയുണ്ട്. അപ്പൊ
1: കൊച്ചുകുട്ടിയാണോ കുഞ്ഞുകുട്ടിയാണോ?
2: ചെറിയ കുട്ടിയല്ല, ഇപ്പം യു കെ ജിയിലാണ്.
1: അതെ അല്ലേ?
2: കൊണ്ടുവരാനൊക്കെ പാടാ, വീട്ടിൽ വേറെ ആരും ഇല്ലാത്തോണ്ട്.
1: ഓ, അതുകൊണ്ടാണല്ലേ സ്വന്തം പ്രൊഫഷനിൽ നിന്നും കുറച്ച് നാളത്തേക്ക് അവധി എടുത്തിരിക്കുന്നത്. അത് ഭയങ്കര ത്യാഗമാണ് കേട്ടോ. ഒരു ടീച്ചറായിട്ട് അല്ലേ, എന്തായാലും മക്കൾക്ക് വേണ്ടിട്ട് ചെയ്യണം. ഉടനെ തന്നെ ജോയിൻ ചെയ്യണേ.
2: തീർച്ചയായിട്ടും.
1: വായന വായിക്കാറൊക്കെ ഉണ്ടോ? സമയം കിട്ടാറുണ്ടോ? അതെ അല്ലേ, പറഞ്ഞോളൂ.
2: ഞാന് റെയിൻബോ കേട്ടപ്പോ ഒരു ഫെബ്രുവരിയിലായിരിക്കും, ഒരു വൈകുന്നേരത്തെ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ഒരു 8-ലോ 9-ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി ഇങ്ങനെ വായനയെ കുറിച്ച് പറഞ്ഞു. അപ്പം അവിടെ ചോദിച്ച ആള് ഇങ്ങനെ ഇപ്പൊ ഏത് പുസ്തകം വായിക്കണമെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ അഖിൽ പി ധർമ്മജന്റെ രാത്രി 12-ന് ശേഷമാന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഞാൻ കേട്ടപ്പോ എനിക്ക് തോന്നി വായിച്ചാലോ എന്നിങ്ങനെ. അങ്ങനെ ആ ഫെബ്രുവരിയിൽ ഞാൻ അന്ന് രാത്രി തന്നെ ആ ബുക്ക് ഓർഡർ ചെയ്ത് കിട്ടി വായിച്ചു തുടങ്ങി. ഇപ്പൊ ഈ കുറച്ച് നാലേ ആയുള്ളൂ ഫെബ്രുവരി. ഇപ്പൊ ഈ 4 മാസത്തിനിടയ്ക്ക് ഇപ്പം 11 ബുക്ക്സ് വായിച്ചു. ഇപ്പം ഓർഡർ കൊടുത്തിട്ടുണ്ട് വായിക്കാനായിട്ട്.
1: ഓ, സന്തോഷം. അങ്ങനെ റെയിൻബോയിലൂടെ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ, സന്തോഷമുണ്ട് കേട്ടോ. അരികെ എന്നുള്ള പ്രോഗ്രാം ആണോ കേട്ടത്? രാത്രി അരികെ? അതെ അതെ, ആ പ്രോഗ്രാമിലൂടെ ഇപ്പൊ എന്തായാലും പുതിയതായിട്ടുള്ള പ്രോഗ്രാമാണ്. കൊറേ പേർക്ക് ഇഷ്ടാവുന്നുണ്ട് എന്നുള്ള അറിയുന്നത്.
2: അതെ അതെ,
1: അതെ അതെ. പിന്നെ കുട്ടികളൊക്കെ വായിക്കുന്നുണ്ട് ഇപ്പൊ. നല്ല കുട്ടികൾക്കൊക്കെ ഇപ്പൊ എല്ലാം നല്ല അറിവല്ലേ, അവർക്കറിയാം അവരുടെ ഭാവി എങ്ങനെ കൊണ്ടുപോകണം എന്ന് തന്നെ അവർക്കറിയാം എന്നുള്ളതാണ് സത്യം പറഞ്ഞ. അപ്പോ
2: അങ്ങനെ ഒരു മാറ്റം. ഇപ്പൊ ഞാൻ ഇപ്പം 14 ബുക്ക്സ് ആയി.
1: അതെ,
2: വായിക്കാൻ
1: സന്തോഷം. സന്തോഷം
2: ആണെങ്കിൽ ഞാൻ ട്രൈ ചെയ്തു.
1: എന്തായാലും വിനീതയ്ക്ക് കിട്ടിയ, സോറി, പേരെന്താണ്?
2: ബിൻസി.
1: ആ, ബിൻസി. കുറച്ചു മുമ്പ് വിനീത വിളിച്ചപ്പോഴും ഇങ്ങനെ ഒരു സ്വീറ്റ് വോയിസ് ആയിരുന്നു, അതുകൊണ്ടാണ് ബിൻസി ചേർത്തലയിൽ നിന്നും അല്ലേ. അപ്പൊ സന്തോഷമുണ്ട്, വിളിച്ചപ്പോ കിട്ടിയല്ലോ, ഇങ്ങനെ പറയാൻ കഴിഞ്ഞല്ലോ, സന്തോഷം കേട്ടോ. അപ്പൊ മോള് വന്നോ ഉച്ചക്ക്?
2: ഇല്ല, വന്നിട്ടില്ല. 3:30 ആവും.
1: 3:30 ആവും അല്ലേ, വൈകുന്നേരം വരെ അവർക്കുണ്ട് അല്ലേ ക്ലാസ്. ഓക്കെ. തന്നെയാണോ ഇപ്പോ ബിൻസി?
2: ഞാനിപ്പോ
1: ഒറ്റയ്ക്കേ
2: ഉള്ളൂ. വൈകുന്നേരം വരും.
1: ഇപ്പൊ നല്ലൊരു പാട്ട് വെച്ച് തരട്ടെ.
2: അതെ
1: അല്ലേ, അന്ന് ഇഷ്ടമുള്ള പാട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടോ?

0: അതെന്താണ്? മിസ്റ്റർ ബട്ട്ലർ അല്ലേ? ആദ്യം പറഞ്ഞപ്പോഴേ പാട്ടൊന്നും ഇങ്ങനെ സെലക്ട് ചെയ്യാതെ വിളിച്ചുകൊണ്ടാണ്. മുത്താരം മുത്തുണ്ടേ, മിസ്റ്റർ ബട്ട്ലർ, നമുക്ക് നോക്കട്ടെ ആ പാട്ട്.
1: ആ
0: ആ പാട്ടുണ്ട്, ഉണ്ടുണ്ടുണ്ട്, ആ പാട്ടുണ്ട്. നമുക്ക് ആ പാട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാം. ആ കുട്ടിയുടെ പേര് അറിയില്ല അല്ലേ? അറിയില്ല. അപ്പം അങ്ങനെ ആ എട്ടാം ക്ലാസ്സുകാരി വായനയെ പറ്റി ആഴത്തിൽ സംസാരിച്ച ആ കുട്ടി ആരാണോ അറിയില്ല, ആ കുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ.
1: ഓക്കെ,
0: സന്തോഷം കേട്ടോ, വിളിച്ചതിൽ സന്തോഷം ഉണ്ടേ.
1: ഓക്കെ, ബൈ.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഒരു മണി കഴിഞ്ഞ് 38 മിനിറ്റ് സമയം. ഇനി കുറച്ച് സമയം കൂടി അവശേഷിക്കുന്നുള്ളൂ കേട്ടോ. 2 മണിവരെയാണ് ഈ ഒരു യുവർ ചോയ്സിലൂടെ നിങ്ങൾക്ക് പാട്ടുകൾ വിളിച്ച് ചോദിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. 04844242481 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിച്ച് പാട്ട് ചോദിക്കേണ്ടത്. അപ്പോൾ എന്തായാലും അടുത്ത കോളറിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് കോളർ പാട്ട് പറയാനായിട്ട് കാത്തിരിക്കുന്നു. ഹലോ,
2: ഹലോ,
1: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണിത്? ഉണ്ണികൃഷ്ണൻ. അപ്പോ എന്താണ് സാർ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? അതെ, അമ്പലമേട്. ഓക്കെ, അപ്പൊ ആരൊക്കെ ഉണ്ട് ഇപ്പോ വീട്ടില് കൂടെ?
2: ഈ ഒരു വൈഫും ഞാനും മാത്രമുള്ള മക്കള്, 2 ആൺകുട്ടികളാണ്. അവര് വിവാഹിതരാണ്, പുറത്താണ്.
1: അതെല്ലേ. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു ഈ പാട്ടൊക്കെ കേട്ടും റേഡിയോ പ്രോഗ്രാംസുകളും ഒക്കെ കേട്ടും പങ്കെടുത്തും ഒക്കെ അല്ലേ. പിന്നെ വേറെ എന്തെങ്കിലും ഹോബീസ് ഉണ്ടോ?
2: വേറെ സോഷ്യൽ വർക്ക് ഒക്കെ ഉണ്ട്. NSS-ന്റെ ആക്റ്റീവ് മെമ്പർ ആണ്, ഇവിടെ താലൂക്ക് യൂണിയനിലെ മെമ്പർ ആണ്.
1: ഓക്കെ,
2: കമ്മിറ്റി മെമ്പർ ആണ്. പിന്നെ അസോസിയേഷൻ പ്രസിഡന്റ് ആണ്.
1: ഓ, പിന്നെന്ത് വേണോ, നിറഞ്ഞു നിൽക്കുകയാണ്.
2: ഞങ്ങളുടെ ഒരു കാര്യമുള്ളിൽ ഇല്ലത്തൂടിയിൽ കുടുംബയോഗം, അതിന്റെ പ്രസിഡന്റ് ആണ്.
1: സമയം തികയുന്നുണ്ടോ എല്ലാത്തിനും കൂടി?
2: സമയം അങ്ങനെ പോരാന്ന് തോന്നുന്നു.
1: അങ്ങനെ എൻഗേജ്ഡ് ആയിട്ടിരിക്കണം ശരിക്കും. മറ്റുള്ളവർക്കൊരു മാതൃക തന്നെയാണ് കേട്ടോ, ഇതുപോലെ എൻഗേജ്ഡ് ആയിരിക്കണം.
2: അതെ, ഇന്ന് ഞങ്ങൾക്കൊരു കുടുംബ പൂജയുണ്ട് ഞങ്ങളുടെ ദേവി ക്ഷേത്രത്തില്.
1: അതെ, ഓക്കെ. എല്ലാം കൊണ്ടും ഒരു നല്ല അല്ലേ, നല്ലൊരു ബിസി ആയിട്ടുള്ള ലൈഫ് അല്ലേ. സന്തോഷം എന്തായാലും. അതിനിടയ്ക്ക്
2: ഇങ്ങനെ തോന്നുന്നില്ല.
1: അതെ അതെ അതെ, എനിക്കും തോന്നുന്നില്ല. സംസാരം കേട്ടിട്ട് എനിക്കും നല്ലൊരു എനർജി തോന്നിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക, അതൊരു വലിയ ഭാഗ്യമാണ്. ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോ. എപ്പോഴും കേക്കോ, രാവിലെ മുതൽക്ക് രാത്രി വരെ കേക്കോ? അതിന് സമയം കിട്ടില്ല എന്നറിയാം.
2: ഞാൻ 6 മണി തൊട്ട് 8:30 വരെയുള്ള പഴയ പാട്ടുകളൊക്കെ ഞങ്ങളുടെ അയലോക്കാരെല്ലാം കേൾപ്പിക്കും. മോർണിംഗ് ജോഗിംഗ് ടൈമാണ്.
1: അത് ശരി. അതിനുശേഷം പിന്നെ റെസ്റ്റ്, ഉച്ചക്ക് ഒരു റെസ്റ്റിന്റെ സമയത്ത് അല്ലേ, അങ്ങനെയൊക്കെ കേൾക്കാം. വീട്ടിലുള്ളപ്പോഴൊക്കെ കേൾക്കാം അല്ലേ. ഏത് പാട്ടാണ് വേണ്ടതെന്ന്?
2: എനിക്ക് ഒരു, ഞാൻ എപ്പോഴും ഒരു ഹിന്ദി പാട്ടിന്റെ ഫാനാണ്.
1: അതെ അല്ലേ.
2: ഒരു പാട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
1: തെരേ മേരേ ബീച്ച് ആണോ?
2: മനോഹരമായിട്ടുള്ള
1: പാട്ടാണ്. അയ്യോ, മനോഹരമായിട്ടുള്ള, എന്താ രസം. SPB-യുടെ ഒക്കെ വോയിസ് കേൾക്കുമ്പോ ലതാ ജി ഒക്കെ അല്ലേ,
2: സൂപ്പർ.
1: അതെ അതെ അതെ, തീർച്ചയായിട്ടും നല്ല പാട്ട് ചൂസ് ചെയ്തു. എനിക്കും ഞങ്ങൾക്കും കേൾക്കാം, ശ്രോതാക്കൾക്കും അത് കുറച്ചു നേരത്തേക്ക് ഒരു നല്ലൊരു എന്താ പറയാ, ഒരു അനുഭവമാണ് ആ പാട്ട് കേൾക്കുക എന്നുള്ളത്. അതെ അല്ലേ. പക്ഷെ എന്തായാലും ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ സംസാരിച്ചിട്ടില്ല.
2: വിജി, വിജി,
1: ആ വിജി, എനിക്ക് വേണത് സ്വാഗതം കൊച്ചിയിലേക്കാണ്. അമൃതയൊക്കെ രാവിലെ മോർണിംഗ് ചെയ്യുന്നവരാണ്. ആ ആ ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം വൈഫിന്റെ പേരും കൂടി ഒന്ന് പറഞ്ഞോളൂ.
2: വൈഫിന്റെ പേര് രമ, മക്കൾ അതുൽ ആൻഡ് അഖിൽ.
1: ഓക്കെ, അപ്പം എന്തായാലും രമചേച്ചി അടുത്തുണ്ടോ? ആ കുഴപ്പമില്ല, പറഞ്ഞാലും മതി. ഇതാ പാട്ട് വരുന്നുണ്ട് എന്ന് പറയാനായിട്ടാണ്. പാട്ട്
2: ഓക്കെ,
1: ആ കേട്ടോളൂ, രണ്ടുപേരും കൂടി കേട്ടോളൂ. ഓക്കെ,
2: താങ്ക്
1: യു, സന്തോഷം.

0: ഒരു മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിരിക്കും കേട്ടോ സമയം. അങ്ങനെ വേഗം വേഗം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. നമുക്കിനിയിപ്പോൾ 2 കോളറോ 1 കോളർ ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് തോന്നുന്നു കഷ്ടി അടുത്ത കോളറിലേക്ക് പോവുകയാണ്. ഹലോ, ആരാ? ആ പറഞ്ഞോളൂ, യുവർ ചോയ്സിൽ അടുത്ത കോളർ ആരാണ്? പാലക്കാട് നിന്ന്
1: വിജയൻ.
0: ഓക്കെ ഓക്കെ. അപ്പോ എന്താണ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഞാൻ പെയിന്റർ ആയിരുന്നു, ഇപ്പൊ സ്ട്രോക്ക് വന്നിട്ട് സുഖമില്ലാതിരിക്കാണ്.
0: സുഖമില്ലാതിരിക്കാണ് അല്ലേ, ഭേദമായോ?
1: നിങ്ങളുടെ ഇത് മാത്രമേ നമുക്കൊരു ആശയേ ഉള്ളൂ, മനസ്സിനൊരു റിലാക്സ് ആകാനേ. അതാ ഞാൻ അടിക്കടി വിളിക്കാൻ ശ്രമിക്കുന്നത്.
0: അതെ അല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ ഭേദമായോ അസുഖം? ഇപ്പൊ സ്ട്രോക്ക്
1: ഭേദമാകാ പറഞ്ഞാൽ അത് നമുക്ക് ഒരു 80% അത് ഭേദമാവുള്ളൂ, ബാക്കി 20% നമ്മളെ ജീവിതകാലം മുഴുവൻ അലച്ചിക്കൊണ്ടിരിക്കുന്നതാണ്.
0: അതെ അല്ലേ,
1: എക്സസൈസ് ഒക്കെ ചെയ്യുക. മാനേജ് ചെയ്ത് എക്സസൈസും മരുന്നും
0: അതെ
1: മാനേജ് ചെയ്യാൻ കഴിയും.
0: പിന്നെ മനസ്സിന്റെയും കൂടി ഒരു ശക്തി അപാരമാണ്.
1: അതെനിക്കൊരു ചെറിയൊരു സന്തോഷമുണ്ട്.
0: പോസിറ്റീവായിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളതും കൂടിയാണ് അല്ലെ എല്ലാം കൊണ്ട്. റേഡിയോയിലെ പല പ്രോഗ്രാംസും അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ വീട്ടിലാരാ സഹായത്തിനൊക്കെ ഉള്ളത്? ഭാര്യയുണ്ട് അല്ലേ, വൈഫുണ്ട്. വൈഫിന്റെ പേര് പറഞ്ഞോളൂ.
1: കോമളം.
0: കോമളം. രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പോ?
1: അമ്മയുണ്ട്.
0: അമ്മയുണ്ട് അല്ലേ. ഏത് പാട്ടാ കേക്കേണ്ടത്? ഒരു പാട്ട് വരുന്നുണ്ട്, ഹിന്ദി തന്നെ വെച്ചാ മതി, കുഴപ്പമില്ലല്ലോ. ഹിന്ദിയിലൊരു പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വിളിച്ചിന് സന്തോഷം.
1: ഓക്കെ.

0: ഒരു മണി കഴിഞ്ഞതാ, 55 മിനിറ്റ് കൃത്യമായിരിക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ യുവർ ചോയ്സ് എന്ന പ്രോഗ്രാമിൻ്റെ അങ്ങനെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കളർ കൂടി ബാക്കിയുണ്ടെന്ന് പറയാം. ഒരു കളർ കൂടി ലൈനിൽ കാത്തിരിക്കുകയാണ് ഇഷ്ടഗാനം പറയാനായിട്ട്. ഹലോ, ആരാണിത്?
1: ആ നമസ്കാരം മാഡം, മാള നിന്നിരയാണ്.
0: മാള എന്ന്,
1: ആ
0: മാള
1: എന്താ
0: എന്ന് കേട്ടിട്ടുണ്ട്. ആ
1: ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് പാട്ട്.
0: അതെ അല്ലേ, ഓക്കെ. ഹസ്ബൻഡ്
1: അതെ,
0: പേര്
1: കാരണം
0: പറഞ്ഞോളൂ,
1: എനിക്കുള്ള
0: പേര്
1: അതെ
0: പറഞ്ഞോളൂ.
1: കാരണം ഹസ്ബൻഡിന്റെ പേര് ശ്രീധരപ്രഭു.
0: ശ്രീധര.
1: സിംബയുടെ നമ്മുടെ ദേശാടനത്തിലെ കളിവീട് ഉറങ്ങിയല്ലോ എന്നുള്ള പാട്ട്,
0: അതെ അല്ലേ, ഓക്കെ ഓക്കെ.
1: ആ
0: സ്പെഷ്യൽ ഡേ.
1: ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. വലിയ ഇഷ്ടമാണ് ആ പാട്ട്. ആള്
0: ആ
1: പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല.
0: ആൾക്ക് വയ്യാതിരിക്കുകയാണോ?
1: അതെ,
0: ആ എന്തായാലും ആൾ
1: വയ്യാതിരിക്കുന്നു.
0: കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, ഒരാശ്വാസമായിട്ട് പാട്ട് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് കോളർ കൂടിയാണ്.
1: അതെ അതെ അതെ, ആ പേരൊന്ന് പറഞ്ഞോളൂ കേട്ടോ.
0: ആ
1: ആ
0: ശ്രീധരപ്രഭു
1: ആളുടെ
0: അല്ലേ,
1: അതെ, ആ ചേട്ടന്
0: ശ്രീധരപ്രഭു.
1: വേണ്ടിട്ട് വസീനെ ഒന്ന് പറഞ്ഞോളൂ. ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോ. ആള് സിനിമ ഫീൽഡിലായിരുന്നു,
0: ഓക്കെ ഓക്കെ.
1: ആളുടെ തലക്കിരിക്കാണ് റേഡിയോ.
0: അതെ അല്ലേ, ഓക്കെ ഓക്കെ. അപ്പോൾ ആ പാട്ട് വരുന്നുണ്ടേ, ഓക്കെ.
1: ആ ശരി.

ഒരു മണി കഴിഞ്ഞ് 59 മിനിറ്റ് സമയം. യുവർ ചോയ്സ് ഇന്നത്തെ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് കേട്ടോ. ഇന്ന് വിളിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാവുന്നതാണ് ഡെല്ലിറിലെ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇനി കേൾക്കാം സ്പോൺസർഡ് പ്രോഗ്രാം ഉമംഗ്.

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान हेलो सहेली।

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പുതുയുഗ കേരളത്തിനായുള്ള പ്രതിജ്ഞാബദ്ധതയിലൂന്നി 2026-27 പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നൂതന മാർഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി. വയോജനങ്ങൾക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സഹായം, സംരംഭകത്വം, വൈദഗ്ധ്യം എന്നിവയ്ക്കായി സിൽവർ ഇക്കണോമി പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര മാതൃകയിൽ കെയർ ഗിവർ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ആരംഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഏകീകൃത സാമ്പത്തിക മേഖലയായി സംയോജിപ്പിക്കുന്ന സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ ആരംഭിക്കും. വിദേശ സർവകലാശാലകളെ ഉൾപ്പെടുത്തി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമാക്കുന്ന പദ്ധതിക്ക് ബജറ്റിൽ നിർദ്ദേശം. ആരോഗ്യമേഖലയ്ക്ക് 2074 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ, തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപ, വിലങ്ങാട് വില്ലേജിനായി 5 കോടിയുടെ പ്രത്യേക പാക്കേജ്. കോട്ടയം ആകാശപാതയുടെ നിർമ്മാണത്തിനായി 15 കോടി രൂപ വകയിരുത്തി. കോട്ടയത്ത് ഐടി പാർക്കിന്റെ പ്രാരംഭ പ്രവർത്തനത്തിനുള്ള തുക വകയിരുത്തുകയും ചെയ്തു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 യുഎസ്എ ഓസ്ട്രേലിയയെയും നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലൻഡ് മൊറോക്കയെയും നേരിടും. രാവിലെ 6 മണിക്കാണ് ബ്രസീൽ ഹെയ്റ്റി മത്സരം.
0: ന്യൂസ് റെയിൻബോ. On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: ഹലോ, ഗുഡ് ഈവനിങ്.
1: ഹായ്, ഗുഡ് ഈവനിങ് കൊച്ചി. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്.
0: യെസ്. അപ്പോ ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ ആരോടും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഏതാണ് പ്രോഗ്രാം. എന്നാലും ഞങ്ങൾ ഒന്നുകൂടി പറയാം കേട്ടോ.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
0: യെസ്, അതെ, ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കുമായിട്ട് ഇതാ ഞങ്ങൾ രണ്ടു പേരാണ് നിങ്ങളുടെ കൂടെ ഇന്ന് ഒരു 8 മണി വരെ ഇവിടെ ഉള്ളത്. ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെ കേൾപ്പിക്കാനും ഒക്കെ ആയിട്ട്, നിങ്ങളെ പങ്കെടുപ്പിക്കാനും ഒക്കെ ആയിട്ട്. ഞങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ജാദു കാപ്പിട്ടാരാത്തോ എന്ന് പറഞ്ഞ പോലെ ജാദു കാപ്പിട്ടാരൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു മാജിക് ബോക്സ് ആയിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഞങ്ങൾ ആരാണ് എന്നുള്ളതൊന്നും ഞങ്ങൾ പറയാം. ഞാൻ നിങ്ങളുടെ സ്വന്തം റെയിൻബോ ആർ ജെ പ്രിയ പത്മജിത്.
1: വിഷ്ണുദാസ്.
0: യെസ്. അപ്പോ സ്റ്റേ ട്യൂൺ കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: മ്യൂസിക്കലി യുവേഴ്സ്.

0: അങ്ങനെ സമയം 5 മണി കഴിഞ്ഞ് 17 മിനിറ്റും 52 സെക്കൻഡിലേക്കും ആയിരിക്കുകയാണ്. അപ്പൊ സമയം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇന്നത്തെ ദിവസം എന്താ? ജൂൺ 19 അല്ലേ? ആ
1: ഇന്നത്തെ ദിവസത്തിന് എല്ലാ ദിവസത്തിനും
0: എല്ലാ ദിവസത്തെ പോലെയും പ്രത്യേകതകളാണല്ലേ. നമ്മൾ എന്തായാലും നമ്മുടെ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മളെപ്പോഴും ഓരോ ദിവസത്തിന്റെ പ്രത്യേകതകൾ പലതും നമ്മൾ പറയാറുണ്ട്. അപ്പോ ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പിന്നെന്താ ആ പ്രത്യേകതനെ കുറിച്ച് ഇങ്ങനെ നമ്മളിപ്പോ പറയുന്നില്ല, നമുക്ക് സസ്പെൻസ് ഇട്ടു നോക്കാല്ലേ. അതാ നല്ലത്.
1: അതായത് ഒരു ചെറിയ വസ്തുവാണത്, ശബ്ദമില്ല വെളിച്ചമില്ല, പക്ഷെ അത് നമ്മളിങ്ങനെ വേറിട്ടൊരു ലോകത്തേക്ക് കൊണ്ടുപോകും.
0: കേൾക്കുമ്പോ കടങ്കഥയാണ് ഇപ്പൊ ഓർമ്മ വരുന്നത് കേട്ടോ. സോ ഡിയേഴ്സ്, നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടോ വിഷ്ണു എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നല്ലേ? ശരിയാണ്,
1: അങ്ങനെ വരാറില്ലേ നമുക്കിപ്പോ. നമ്മളിപ്പോ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാതെ തന്നെ നമുക്ക് ചില ലോകങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ
0: ചില വ്യക്തികള് ചില കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക്
1: ഇങ്ങനെ വരും.
0: അതെ,
1: നേരിട്ട് കണ്ട പോലെ
0: വരും. നമ്മൾ നേരിട്ട് കണ്ടതുപോലെ പലതും നമ്മളിങ്ങനെ അനുഭവിക്കും. അയ്യോ വേണ്ട, ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ സസ്പെൻസ് കിട്ടുമോ. പറയുന്നത് കുറെ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ആ സസ്പെൻസ് ഞങ്ങൾ പൊട്ടിച്ചേരാം
1: കേട്ടോ.
0: പാട്ടിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. ശ്രീ ചൂട് ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: യെസ്, സമയം അങ്ങനെ 5 മണി കഴിഞ്ഞ് 24 മിനിറ്റും 24 സെക്കൻഡും ആയിരിക്കുകയാണ്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ വിഷ്ണുവും ഒപ്പം
1: ഞാൻ പ്രിയ പത്മജിത്ത് ആണ് കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ എന്തൊക്കെയോ പറഞ്ഞ് ഒരു മുൾമുനയിൽ, സസ്പെൻസിന്റെ മുൾമുനയിലൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് ആരെക്കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ് എന്നുള്ളതാണ്. കുറേ പേരുടെ മനസ്സിലേക്ക് ഓടിയിട്ടുണ്ടാവും.
0: ജൂൺ 19
1: ഇന്ന് നമുക്കറിയാം വായനാ ദിനമാണ്.
0: ഓരോ പുസ്തകവും ഒരു പുതിയ യാത്രയാണ്. ലോകം മുഴുവൻ സഞ്ചരിക്കാതെ തന്നെ അനേകം ജീവിതങ്ങൾ അനുഭവിക്കാൻ വായന നമ്മെ സഹായിക്കുന്നു. ഇത് പൗലോ കൊയ്ലോ പറയുന്നതാണ്.
1: ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഓ വലിയ കാര്യമായിട്ടൊക്കെ ഇരുന്നിങ്ങനെ പറയുന്നുണ്ട്, വിഷ്ണു പറഞ്ഞതാണോ? അല്ല. അപ്പൊ എന്തായാലും നമുക്ക് അല്ലേ, വിഷ്ണു പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, ഒരു കവിതയായാലും ഒക്കെ വായിച്ചു കഴിയുമ്പോൾ, നമ്മൾ ആ ഇരിക്കുന്ന 4 ചുമരിന്റെ ഉള്ളിലിരുന്ന് നമ്മൾ ശരിക്കും ഈ കഥാപാത്രങ്ങളെയും ആ സിറ്റുവേഷനും ഒക്കെ നമ്മളിങ്ങനെ അറിയാം
0: അല്ലേ,
1: അനുഭവിച്ച് അറിയാണ്. അപ്പൊ പുസ്തകങ്ങളുടെ ആ ഒരു പ്രത്യേകത, അത് ഈ
0: വിഷ്ണു പലതവണയും തോന്നിയിട്ടുള്ള എന്താണെന്നറിയോ, ഈ ബുക്ക് എന്ന് പറഞ്ഞ ഒരു നമുക്കൊരു ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തായിട്ടാണ് എനിക്ക് പലതവണ.
1: തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടിരിക്കുന്നവന്റെ ഏറ്റവും വലിയൊരു കൂട്ടുകാരനാണ് ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വായനാ ദിനം, അതിന്റെ പ്രാധാന്യമൊക്കെ എല്ലാവർക്കും എന്നും അറിയാവുന്ന കാര്യങ്ങളാണ്.
0: കാലഘട്ടത്തില് ഒരു സമയം നമ്മൾ ബുക്കിന് വേണ്ടി കൂടി മാറ്റിവെക്കുക, അല്ലെങ്കിൽ വായനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്.
1: അതെ, കാരണം കൂടുതലും നമ്മൾ വിഷ്വൽ മീഡിയകൾ, വിഷ്വലായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. പക്ഷേ

0: പുസ്തകങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ആ കിട്ടുന്നൊരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കൊരു പാട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ നമുക്കൊരു കാര്യം കൂടെ പറയാനുണ്ടല്ലോ. അതായത് ജൂൺ 19 നമ്മുടെ ആകാശവാണി കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. വയനാ ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി റെയിൻബോ FM കൊച്ചി കുട്ടി ശ്രോതാക്കൾക്കായിട്ട് ചെറുകഥാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു.
1: നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് PDF ആയോ ഇമേജ് ആയോ FM Rainbow Inbox@gmail.com ഒന്നുകൂടി പറയാം, FM Rainbow Inbox@gmail.com എന്ന മെയിൽ ഐഡിയിലോ 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ അയക്കുക.
0: ആ വാട്സ്ആപ്പ് നമ്പർ ഒന്നുകൂടി പറയാം, 8547341075. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും ഒക്കെ നല്ലൊരു അവസരമാണ് കേട്ടോ കിട്ടാൻ പോണത്.
1: കുറച്ച് നിബന്ധനകൾ കൂടി ഉണ്ട് കേട്ടോ അതില്. 15 വയസ്സ് താഴെയുള്ള അല്ലെങ്കിൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ടാണ് ഈ മത്സരം ഞങ്ങൾ നടത്തുന്നത്. അവസാന തീയതി 21 ജൂൺ 2026 ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെയാണ്.
0: അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണേ, അവസാന തീയതി വരുന്നത് ജൂൺ 21, 2026, അത് ഞായറാഴ്ചയാണ്. വൈകിട്ട് 6 മണി വരെയാണ് ഈ എൻട്രികളൊക്കെ, അതായത് ഈ കഥകളൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മെയിൽ ഐഡിയിലോ വാട്സപ്പ് നമ്പറിലോ ഒക്കെ അയക്കാനായിട്ടുള്ള അവസാന സമയം എന്ന് പറയുന്നത്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന കൊച്ചു കൂട്ടുകാരോ അല്ലെങ്കിൽ കൊച്ചു കൂട്ടുകാരുടെ അച്ഛനമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പ് ആയിക്കോട്ടെ. സമയം 5 മണി കഴിഞ്ഞ് 27:43 യു ആർ ലിസണിംഗ് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഓൺ
1: ആകാശവാണി കൊച്ചി FM Rainbow 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

ലോകകപ്പ് അതിന്റെ പ്രാഥമിക ഘട്ടത്തിന്റെ ആദ്യ റൌണ്ട് പൂർത്തിയാക്കി മുന്നേറുകയാണ്. കളിക്കുന്ന എല്ലാ ടീമുകളും മൈതാനങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞു. ടീമുകളുടെ കുതിപ്പും കിതപ്പും കണ്ട് ഒരാഴ്ചക്കാലം. കളി മൈതാനങ്ങളിലും ലോകമെമ്പാടും ഉയരുന്ന ആർപ്പുവിളികൾക്കിടയിലും വിജയത്തിന്റെ ആവേശത്തിലേക്കും പരാജയത്തിന്റെ കണ്ണീരിലേക്കും സമനിലയുടെ മടുപ്പിലേക്കും എടുത്തറിയപ്പെടുന്ന ടീമുകൾ, വാഴ്ത്തുപാട്ടുമായി എത്തുന്ന രസികർ കൂട്ടം ഉയർത്തുന്ന ഗോ ഗോ വിളികൾ കൊണ്ട് മുഖരിതമായ കളിമുറ്റങ്ങൾ, എല്ലാം കൊണ്ടും ആവേശമായി മാറിയിരിക്കുകയാണ് ഈ കാൽപന്തുത്സവം.

0: അടങ്ങാത്ത കിരീട ദാഹവുമായി ലോകകപ്പിനെത്തിയ ജർമ്മനി, അർജന്റീന, ഫ്രാൻസ്, നോർവെ ടീമുകൾ തിളങ്ങിയപ്പോൾ ബ്രസീൽ, പോർച്ചുഗൽ, സ്പെയിൻ ടീമുകൾ മങ്ങി. എങ്കിലും ഒരു കളി കൊണ്ട് വിധിയെഴുതാനാവുന്നതല്ല ലോകകപ്പ് വിശേഷങ്ങൾ. തിരിച്ചടികൾ തിരിച്ചുവരവിനായുള്ള കരുത്തു പകരുന്ന ദൃശ്യങ്ങൾ അനേകം ഈ വേദിയിൽ നാം കണ്ടതാണ്. ഇതിനിടയിൽ ജർമ്മൻ ജംഗർനോട്ടിനെതിരെ ഒരു കുഞ്ഞൻ ഗോൾ നേടിയ കുഞ്ഞൻ ദ്വീപ് രാഷ്ട്രമായ കുറോസോവിയെയും സ്പാനിഷ് അധിനിവേശത്തെ പിടിച്ചുകെട്ടിയ കേപ്പ് വെർദെ എന്ന കൊച്ചു രാജ്യത്തെയും മറക്കാൻ കഴിയുമോ? ഗോൾ മുഖത്ത് കോട്ട കെട്ടി കാവൽ നിന്ന് പാറി നടന്ന് പ്രതിരോധം തീർത്ത വൊസിഞ്ഞോ എന്ന കാവൽ മാലാഖയെയും, അങ്ങനെ സിരകളിൽ ആവേശം നിറച്ച ട്രയോണ്ടോ കുതിക്കുകയാണ് അന്തിമ ജേതാവിനെ തേടി. ലോകകപ്പിൽ ഇതുവരെ നടന്ന കളികളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നു സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ശ്രീ ഹാരിസ് നെന്മേനി.
1: ഫുട്ബോൾ അതിന്റെ സമസ്ത സൗന്ദര്യവും ദൃശ്യമാക്കിക്കൊണ്ട് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ ജീവിതങ്ങളെ നിറപ്പകിട്ടുള്ളതും സജീവവുമാക്കി നിർത്തുന്ന നാളുകളിലൂടെ നാം കടന്നുപോകും. ലോകകപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. കുഞ്ഞൻ ടീമുകൾ അതിശയകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതും വമ്പന്മാർ പരിങ്ങിക്കളിക്കുന്നതും അപ്രതീക്ഷിത ഫലങ്ങൾ ഉണ്ടാവുന്നതുമെല്ലാം ഈ ദിവസങ്ങളിലെ കാഴ്ചകളാവുന്നു. ഒരു ദിവസം അരങ്ങേറുന്ന 4 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളും സമനിലയിൽ അവസാനിക്കുക. അപൂർവമായിട്ടാണ് ലോകകപ്പിന്റെ അരങ്ങിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അത്തരമൊരു അപൂർവതയാണ് ബെൽജിയവും സ്പെയിനുമെല്ലാം കളത്തിലിറങ്ങിയ ദിനമുണ്ടായത്. ഒന്നിനു പിന്നാലെ ഒന്നായി 4 സമനിലകൾ. ഗോൾരഹിത സമനിലയായിരുന്നു ആദ്യത്തേത്. മുൻ ലോക ചാമ്പ്യന്മാരും യൂറോപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരുമായ സ്പെയിൻ നടാടെ ലോകകപ്പിനെത്തുന്ന കേപ്പ് വെർദെയെ നേരിട്ടപ്പോൾ ഒരു അതിശയമുണ്ടാവുമെന്നൊന്നും ഏറെ ഫുട്ബോൾ പണ്ഡിറ്റുകൾ പ്രതീക്ഷിച്ചു കാണില്ല. പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. ഗോൾരഹിത സമനില പോലും വിരസമല്ലാതായി മാറിയ മത്സരം. ഏതാണ്ട് മുഴുവൻ സമയവും എതിർ ഹാഫിൽ തമ്പടിച്ച് ആക്രമിച്ച യൂറോപ്യൻ വമ്പന്മാരെ ഗോളടിക്കാൻ വിടാതെ ചെറുത്തുനിന്ന് ഉജ്ജ്വലമായ തുടക്കം കുറിച്ചു കേപ്പ് വെർദെ. ലെമീൻ യമാൽ, ഓൾമോ, നിക്കോ വില്യംസ് തുടങ്ങിയ പ്രമുഖരെ പകരക്കാരുടെ ബെഞ്ചിലിരുത്തിയാണ് സ്പെയിൻ തുടങ്ങിയത്. തീരുമാനം പിഴച്ചുപോയെന്ന് ബോധ്യമായി മാറ്റങ്ങൾ വരുത്തിയെങ്കിലും മത്സരഫലം മാത്രം മാറിയില്ല. കേപ്പ് വെർദെയുടെ 40-കാരൻ ഗോൾ കീപ്പർ വൊസിനോ അമാനുഷിക പ്രകടനം പുറത്തെടുത്തപ്പോൾ സ്പെയിനിന് വഴികൾ തുറന്നെടുക്കാനായില്ല. എണ്ണം പറഞ്ഞ 6 സേവുകളാണ് ഈ വെറ്ററൻ കീപ്പർ ഇരുപകുതികളിലുമായി നടത്തിയത്. ഒപ്പം പ്രതിരോധവും മധ്യനിരയും ഒന്നായി നിന്ന് കോട്ടകെട്ടിയ കളിതന്ത്രവും. ലോപ്പസും ഡിനയും പിനയും ഉൾപ്പെട്ട താരങ്ങൾ ചങ്കുറപ്പുകൊണ്ട് തങ്ങളുടെ അരങ്ങേറ്റ മത്സരം ഗംഭീരമാക്കി. ഗ്രൂപ്പ് ജിയിലെ ബെൽജിയം ഈജിപ്ത് മത്സരവും ആവേശകരമായിരുന്നു. ഡിബ്രോനെയും കോട്ട്വെയും ടിലമൻസും ട്രൊസാർഡും ഉൾപ്പെട്ട പരിചയ സമ്പന്നരുടെ നിരവുമായി ഇറങ്ങിയ ബെൽജിയത്തിന് പ്രീമിയർ ലീഗ് താരങ്ങളായ സലയും മർമിഷും അടങ്ങുന്ന കളിക്കാരുടെ നിരവുമായി എത്തിയ ഈജിപ്ത് വിറപ്പിക്കുന്നതാണ് ആദ്യ പകുതിയിൽ കണ്ടത്. കളിയുടെ 20-ാം മിനിറ്റിൽ മുഹമ്മദ് സലായുടെ പാസിൽ നിന്ന് ഇമാം അഷർ തകർപ്പൻ ബോളിയിലൂടെ ഈജിപ്തിന് മുമ്പിലെത്തിച്ചു. ഭാവന നഷ്ടപ്പെട്ട മട്ടിൽ കളിച്ച ബെൽജിയം വിശ്വരൂപത്തിലേക്ക് വന്നത് 2-ാം പകുതിയിൽ മാത്രമാണ്. ഡിബ്രോയിനയുടെ ഫ്രീ കിക്ക് പോസ്റ്റിൽ തട്ടി മടങ്ങിയതിനു പിന്നാലെ ബെൽജിയത്തിന്റെ സമനില ഗോളും പിറന്നു. വെറ്ററൻ സ്ട്രൈക്കർ റൊമാലു ലുക്കാക്കു കളത്തിലിറങ്ങി 66-ാം മിനിറ്റിൽ തന്നെ ഗോൾ പിറന്നു. ലുക്കാക്കുവിന്റെ ഗോൾ ശ്രമത്തിനിടെ ഈജിപ്ഷ്യൻ ഡിഫൻഡർ ഹാനിയുടെ കാലിൽ നിന്ന് പന്ത് സ്വന്തം വലയിൽ പതിച്ചു. സ്കോർ 1-1. അവസാന ഘട്ടത്തിൽ ഈജിപ്ത് മുൻനിരക്കാരെ മുഴുവൻ പിൻവലിച്ച് പ്രതിരോധം കടുപ്പിച്ചതോടെ മത്സരത്തിന് 1-1 എന്ന കാവ്യനീതിപരമായ സമനില. ഗ്രൂപ്പ് എച്ചിൽ സൗദി അറേബ്യ ഉറൂഗയെ സമനിലയിൽ തളച്ചു. 1-ാം പകുതിയുടെ 41-ാം മിനിറ്റിൽ അൽ അരറിയുടെ ഗോളിലൂടെ മുമ്പിൽ കയറിയ ഏഷ്യക്കാർ 80-ാം മിനിറ്റ് വരെ ലീഡിൽ തുടരുകയും ചെയ്തു. സൗദി കീപ്പർ മുഹമ്മദ് അൽ ഒവൈസിന്റെ തകർപ്പൻ സേവുകൾ കണ്ട കളിയിൽ ഒടുവിൽ മാക്സിമിലാനോ അറാവോയുടെ ഗോളാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ മാനം കാത്തത്. സമനില കളികളുടെ ദിനത്തിൽ ഏറ്റവും ആവേശം നിറഞ്ഞ സമനില പിറന്നത് അവസാനത്തിലാണ്. ഇറാനും ന്യൂസിലാൻഡും തമ്മിൽ അടിയും തിരിച്ചടിയും കണ്ട കളിയുടെ 7-ാം മിനിറ്റിൽ തന്നെ ഹീതികൾ ലീഡെടുത്തു. ക്രിസ് വുഡിന്റെ പാസിൽ ജസ്റ്റിനാണ് ഗോളടിച്ചത്. കുലുങ്ങാതെ പൊരുതിയ ഇറാൻ റിസായിയനുവിന്റെ ഗോളിൽ 1-ാം പകുതിയിൽ തന്നെ സമം പിടിച്ചു. 2-ാം പകുതിയിൽ ന്യൂസിലാൻഡ് വീണ്ടും മുമ്പിലെത്തി. വീണ്ടും ക്രിസ് വുഡിന്റെ പാസ്, വീണ്ടും ജസ്റ്റിന്റെ ഫിനിഷ്. 2-1 ന്യൂസിലാൻഡ് മുമ്പിൽ. പ്രതീക്ഷമിടാതെ പൊരുതിയ ഇറാൻ 64-ാം മിനിറ്റിൽ വീണ്ടും തുല്യത നേടി. വലതുവിങ്ങിൽ നിന്ന് റമീൻ റാസിയൻ അളന്നുകുറിച്ചു നൽകിയ പാസിൽ കൃത്യതയോടെ തലവെച്ച് മധ്യനിരക്കാരൻ മുഹമ്മദ് മൊഹേബി ടീമിന്റെ രക്ഷകനായി. അവിടെ കൊണ്ട് നിർത്താൻ ഭാവമില്ലായിരുന്ന ഇരു ടീമുകളും വിജയഗോളിനായി പിന്നെയും സമം തുടർന്നപ്പോൾ കളി ആവേശത്തിന്റെ കൊടുമുടി കയറി. ന്യൂസിലാൻഡിന്റെ ഒരു മുന്നേറ്റം കൂടി ഇറാൻ വിഫലമാക്കിയതിന് പിന്നാലെ മത്സരത്തിന് 2-2 ആവേശ സമനില. തുടർ സമനിലകളുടെ ദിവസത്തിന് ശേഷം സൂപ്പർ താരങ്ങളുടെ

ഉജ്ജ്വല പ്രകടനത്തിന്റെ ദിവസമായിരുന്നു ലോകകപ്പിൽ. എംബപ്പേയും ഹാലണ്ടും മെസ്സിയും ഉജ്ജ്വല പ്രകടനത്തിലൂടെ മുമ്പിൽ നിന്ന് നയിച്ചപ്പോൾ അവരുടെ ടീമുകളും അനായാസ ജയത്തിലേക്ക് കുതിച്ചു. തൊട്ടടുത്ത കളി ദിവസം മറ്റൊരു സൂപ്പർ താരം റൊണാൾഡോയ്ക്ക് തന്റെ ടീമായ പോർച്ചുഗലിനെ ഉയർത്താനായില്ല എങ്കിലും ഇംഗ്ലീഷ് നായകൻ ഹാരി കെയ്ൻ ഇരട്ട ഗോളുമായി തിളങ്ങി ടീമിന്റെ പട നയിച്ചു. മത്സരങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസും സെനഗലും കൊമ്പുകോർത്തപ്പോൾ 2002 ലോകകപ്പിലേതുപോലെ ഒരു അട്ടിമറി സാധ്യതയുണ്ടോ എന്ന ആകാംക്ഷയിലായിരുന്നു ഫുട്ബോൾ ലോകം. കൂടുതലും പന്ത് മധ്യനിരയിൽ കടന്നു കറങ്ങിയ ആദ്യ പകുതിയിൽ സെനഗൽ ഫ്രഞ്ചുകാരെ വരച്ച വരയിൽ നിർത്തുകയും ചെയ്തു. എംബപ്പെ നിറമങ്ങിയ ആദ്യ പകുതിയിൽ സെനഗലിന്റെ നിക്കോളോസ് ജാക്സണും ഇസ്മായിൽ അസാറും തളികയിൽ എന്ന പോലെ ലഭിച്ച അവസരങ്ങൾ തുലച്ചു കളയുകയും ചെയ്തു. രണ്ടാം പകുതിയിൽ കണ്ടത് പക്ഷേ വേറെയൊരു ഫ്രാൻസിനെയാണ്. ആദ്യ 10 മിനിറ്റിനകം രണ്ടു വട്ടം ഗോൾ കീപ്പർ മെന്റി പരീക്ഷിക്കപ്പെട്ടു. 65-ാം മിനിറ്റിൽ ഒലീസയുടെ പാസിൽ എംബപ്പെ ആദ്യ വെടി പൊട്ടിച്ചു. വലതുകാലുകൊണ്ട് കാം കൂൾ ഫിനിഷ്. പകരക്കാരനായി ഇറങ്ങിയ ബാർക്കോളെ 81-ാം മിനിറ്റിൽ രണ്ടാം ഗോൾ കൂടി അടിച്ചതോടെ കളി ഫ്രാൻസ് ഭദ്രമാക്കി എന്ന് തോന്നി. പക്ഷെ സസ്പെൻസ് പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. മറ്റൊരു പകരക്കാരൻ ഉമ്പായി 95-ാം മിനിറ്റിൽ തകർപ്പൻ ഗോളിലൂടെ സെനഗലിന് ചെറിയ പ്രതീക്ഷ നൽകി. പക്ഷെ ആഫ്രിക്കൻ പോരാളികളുടെ വീര്യം തകർത്ത ഗോൾ അടുത്ത മിനിറ്റിൽ ഫ്രാൻസ് നേടാനിരിക്കുന്നതേ ഉണ്ടായിരുന്നു. വീണ്ടും എംബപ്പെ, വീണ്ടും വലങ്കാൽ നടി, വീണ്ടും ഗോൾ. 3-1 ഫ്രാൻസിന് ജയം സ്വന്തം. എംബപ്പെ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുകയായിരുന്നു എർലിംഗ് ഹാലണ്ടും നോർവേയും. ഐ ഗ്രൂപ്പിലെ രണ്ടാം മത്സരത്തിൽ ആദ്യ പകുതിയിൽ തന്നെ ഹാലണ്ട് രണ്ടു വട്ടം വലതെലിപ്പിക്കുന്നതാണ് കണ്ടത്. ഇടയ്ക്കൊരു ഗോൾ മടക്കിയ ഹുസൈൻ തെല്ലുനേരം 1-1 സമനില ഇറാഖിന് സമ്മാനിച്ചുവെങ്കിലും കളി ഭരിച്ചത് നോർവേ തന്നെയായിരുന്നു. 76-ാം മിനിറ്റിൽ ഓസ്റ്റിഗാർഡിന്റെ ഹെഡർ ഗോൾ ഇറാഖിന്റെ സാധ്യതകൾ വീണ്ടും ഇല്ലാതാക്കി. ഒടുവിൽ 96-ാം മിനിറ്റിൽ ഒരു പിഴവ് ഗോൾ കൂടി വഴങ്ങിയതോടെ ഇറാഖ് 1-4 സമ്പൂർണമായും കീഴടങ്ങി. ലയണൽ മെസ്സിയുടെ തേരോട്ടമായിരുന്നു പിന്നീട് ഫുട്ബോൾ പ്രേമികളെ കാത്തിരുന്നത്. കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീന എതിരില്ലാത്ത 3 അൾജീരിയയെ തകർത്തത്. മത്സരത്തിന്റെ 17, 60, 76 മിനിറ്റുകളിൽ ഗോൾ നേടിയ ക്യാപ്റ്റൻ മെസ്സിയുടെ ഷോ തന്നെയായിരുന്നു മൈതാനത്ത് ദർശനീയമായത്. ഇരു ടീമുകളുടെയും ആദ്യ ഗോൾ ശ്രമങ്ങൾ ഓഫ്സൈഡായി റൂൾ ഔട്ട് ചെയ്യപ്പെട്ട ശേഷം ടീപോളിന്റെ അസിസ്റ്റിൽ മെസ്സി ആദ്യ ഗോൾ നേടുന്നു. തുടർന്ന് 60-ാം മിനിറ്റിൽ ഒരു റീബൗണ്ട് വലയിലേക്ക് ടാപ്പ് ചെയ്ത് മെസ്സി അർജന്റീനയുടെ ലീഡ് ഉയർത്തി. 76-ാം മിനിറ്റിൽ നിക്കോ ഗോൺസാലസിന്റെ അസിസ്റ്റിൽ മെസ്സി പട്ടിക പൂർത്തിയാക്കുകയും ചെയ്തു. ഗ്രൂപ്പ് ജെയിലെ അടുത്ത കളിയിലും ആക്ഷന് തെല്ലും കുറവുണ്ടായിരുന്നില്ല. ഓസ്ട്രിയയുടെ ഷ്മിഡിന്റെ 21-ാം മിനിറ്റിലെ ഗോളിന് ഒൽമാൻ 50-ാം മിനിറ്റിൽ നേടിയ ഗോളിലൂടെ ജോർദാൻ മറുപടി നൽകി. എന്നാൽ 76-ാം മിനിറ്റിൽ വഴങ്ങിയ പിഴവ് ഗോൾ കളിയുടെ 102-ാം മിനിറ്റിൽ മാർക്കോ അരാനവിറ്റ് നേടിയ പെനാൽറ്റി ഗോളും ചേർന്നതോടെ 3-1 ഓസ്ട്രിയ വിജയം പൂർണ്ണമാക്കി. ജോ കാൻസലോ, ബെർണാർഡോ സിൽവ, ബ്രൂണോ ഫെർണാണ്ടസ്, നെറ്റോ, നവസ്, ഒപ്പം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും. ഇങ്ങനെയൊരു താരസമ്പന്നമായ ടീമിനെ കോംഗോ റിപ്പബ്ലിക്കിനെ പോലൊരു കുഞ്ഞു ഫുട്ബോളിംഗ് രാജ്യം സമനിലയിൽ തളയ്ക്കുകയോ? മത്സരത്തിന് മുമ്പായിരുന്നുവെങ്കിൽ ഇല്ല, സാധ്യതയില്ല എന്നാവുമായിരുന്നു മിക്കവരുടെയും ഉത്തരം. പക്ഷെ കളത്തിൽ അതാണ് ഉണ്ടായത്. താരസമ്പന്നരും പരിചയ സമ്പന്നരുമായ പോർച്ചുഗീസ് പടയെ ആഫ്രിക്കൻ രാജ്യമായ കോംഗോ 1-1 സമനിലയിൽ തളച്ചു. കളിയുടെ ആദ്യ നിമിഷങ്ങൾ തൊട്ട് എതിർ ഹാഫ് പാളയമാക്കിയ പോർച്ചുഗൽ ജാവോ നിവസിന്റെ ഹെഡർ ഗോളിലൂടെ 6-ാം മിനിറ്റിൽ തന്നെ ഗോളടിച്ചപ്പോൾ അതൊരു സർവാധിപത്യത്തിന്റെ തുടക്കമാണെന്ന് തോന്നി. പക്ഷെ ഒന്നുമുണ്ടായില്ല. മത്സരത്തിന്റെ 4-1 സമയം മാത്രം പന്ത് കൈവശം വയ്ക്കാൻ സാധിച്ചുള്ളൂവെങ്കിലും കോംഗോ എതിരാളികളെ ചെറുത്തുനിന്നു. 1-ാം പകുതിയുടെ അവസാന സെക്കൻഡിൽ സമനില ഗോൾ നേടുകയും ചെയ്തു. മസവാക്കു ഉയർത്തി നൽകിയ ക്രോസിൽ വിസയുടെ തകർപ്പൻ ഹെഡർ. സ്കോർ 1-1. 2-ാം പകുതിയിലും പോർച്ചുഗീസ് സമ്മർദ്ദത്തെ ഉറപ്പോടെ പ്രതിരോധിച്ച കോംഗോ അതേ സ്കോറിൽ സമനില പിടിച്ചെടുക്കുകയും ചെയ്തു. ഗ്രൂപ്പിലെ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരവും തീപാറും പോരാട്ടമായി പരിണമിച്ചു. 4-2 ഇംഗ്ലണ്ടിന് ജയം. കെയിനിന്റെ നാടകീയമായ പെനാൽറ്റി ഗോളിലൂടെ ഇംഗ്ലണ്ടാണ് ആദ്യം ലീഡെടുത്തത്. 36-ാം മിനിറ്റിൽ ബെട്ടുറിയയുടെ തകർപ്പൻ ഗോളിലൂടെ ക്രൊയേഷ്യ ഒപ്പം പിടിച്ചു. 6 മിനിറ്റിനകം ഇംഗ്ലണ്ട് വീണ്ടും ലീഡെടുത്തു. ഡെക്ലൻ റൈസിന്റെ കോർണറിൽ ഫ്രീ ഹെഡറിലൂടെ വീണ്ടും നായകൻ കെയിൻ. 1-ാം പകുതിയിലെ അവസാന കിക്കിലൂടെ ക്രൊയേഷ്യ സമനില പിടിക്കുന്നത് വീണ്ടും കണ്ടു. ഉസായുടെ കിബിലൻ ഫിനിഷിംഗ്. 2-ാം പകുതിയുടെ ആദ്യ 15 മിനിറ്റ് ഇംഗ്ലണ്ടിന്റെ സർവാധിപത്യമാണ് കണ്ടത്. 4 വട്ടമെങ്കിലും എതിർ കീപ്പറെ പരീക്ഷിച്ച ഇംഗ്ലീഷുകാർ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ തകർപ്പൻ ഗോളിലൂടെ വീണ്ടും ലീഡ് പിടിക്കുകയും ചെയ്തു. 3-ാമതൊരു വട്ടം കൂടി സമനില പിടിക്കാനും ഇംഗ്ലീഷ് പാർട്ടി താറുമാറാക്കാനും ക്രൊയേഷ്യ ശ്രമിക്കാതിരുന്നില്ല. കീപ്പർ ജോർദൻ പ്രിക്ഫോർഡ് 2 വട്ടം ത്രീ ലയൻസിന്റെ രക്ഷകനായി. ഒടുവിൽ 85-ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിന്റെ ജയം സമ്പൂർണ്ണ

0: സ്വന്തമാക്കിയ ഗോൾ പിറന്നു. പകരക്കാരനായി ഇറങ്ങിയ ബുക്കായോ സാക്ക നൽകിയ പാസ് പിടിച്ചെടുത്ത് മറ്റൊരു പകരക്കാരൻ മാർക്കസ് റാഷ്ഫോർഡ് ഇംഗ്ലണ്ടിന്റെ 4 ഗോൾ നേടി. ഇംഗ്ലണ്ട് 4 ക്രൊയേഷ്യ 2. ഗ്രൂപ്പ് എല്ലിലെ 2 കളിയുടെ ഫലം നിർണയിക്കപ്പെട്ടത് അവസാന ഘട്ടത്തിലാണ്. ഗാനയും പനാമയും കൊമ്പുകോർത്ത കളിയിൽ കൂടുതൽ നേരം പന്ത് നിയന്ത്രിച്ചത് പനാമയായിരുന്നു. വിജയം പക്ഷേ ആഫ്രിക്കൻ കരുത്തർക്കൊപ്പം നിന്നു. സാധാരണ സമയം കഴിഞ്ഞ് പരിക്ക് സമയത്തിലൂടെ പുരോഗമിച്ചുകൊണ്ടിരുന്ന കളിയുടെ 95 മിനിറ്റിൽ 20-കാരൻ മിഡ്ഫീൽഡർ ഖാലേബ് ഇരൻഗിയാണ് വിജയഗോൾ നേടിയത്. എ ഗ്രൂപ്പിലെ 2 കളിയിൽ കൊളംബിയ ഉസ്ബെക്കിസ്ഥാനെ 3-1 തകർത്തു. സ്കോർ ലൈൻ സൂചിപ്പിക്കും പോലെ ഏകപക്ഷീയമൊന്നുമായിരുന്നില്ല കളി. ലൂയിസ് ഡയസും റോഡ്രിഗസും അണിനിരുന്ന കൊളംബിയക്കെതിരെ ഉസ്ബക്കുകാർ നന്നായി പൊരുതുകയും ഒരു ഘട്ടത്തിൽ 1-1 സമനിലയിൽ കളി എത്തിക്കുകയും ചെയ്തതാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ ആഞ്ഞടിച്ച പരിചയസമ്പന്നരായ അമേരിക്കൻ ടീം 3-1 കളി തൂക്കി. ഗ്രൂപ്പ് എയിലെ ടീമുകളായ സൗത്ത് ആഫ്രിക്കയും ചെക്കും തങ്ങളുടെ 2 കളിയിൽ പരസ്പരം കൊമ്പുകോർത്തപ്പോൾ മത്സരത്തിന് 1-1 സമനില. കളിയുടെ തുടക്കത്തിലും അവസാന ഘട്ടത്തിലും ഓരോ ഗോൾ പിറന്ന കളിയിൽ സദിയേക്ക് 6 മിനിറ്റിൽ അടിച്ച ഗോളിന് ചെക്കാണ് ആദ്യം ലീഡ് നേടിയത്. 53 മിനിറ്റിൽ മൊക്കേന പെനാൽറ്റി ഗോളിലൂടെ ആഫ്രിക്കൻ ടീമിനെ ഒപ്പമെത്തിച്ചു. ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലാൻഡും ബോസ്നിയയും തമ്മിൽ നടന്ന കളിയിൽ സ്വിസ് ടീമിന് 4-1 ഏകപക്ഷീയ ജയം. ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 74 മിനിറ്റിലാണ് സ്വിസുകാർ സ്കോറിംഗ് തുടങ്ങിയത്. പിന്നെ 20 മിനിറ്റിനകം അവർ 4 വട്ടം എതിർവല ഭേദിച്ചു. മൻസിന്റെ സ്വിറ്റ്സർലാൻഡായി 2 വർഗാസും ക്യാപ്റ്റൻ സാക്കയും ഓരോന്ന് വീതവും ഗോൾ നേടി. ഇടക്ക് ബെഡിച്ച് നേടിയ ഗോൾ ബോസ്നിയയ്ക്ക് ആശ്വാസമായി. മറ്റൊരു മത്സരത്തിൽ ആതിഥേയരായ കാനഡ ഏകപക്ഷീയമായ 6 ഗോളുകൾക്കാണ് ഏഷ്യൻ ശക്തികളായ ഖത്തറിനെ തകർത്തുവിട്ടത്. 2 ഖത്തർ കളിക്കാർ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയത് കാനഡയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. ജോനാഥൻ ഡേവിഡിന്റെ ഹാട്രിക് ആയിരുന്നു ഈ കളിയുടെ മറ്റൊരു സവിശേഷത. ആദ്യ മത്സരങ്ങൾ ജയിച്ച കൊറിയയും മെക്സിക്കോയും പോരടിച്ച ഗ്രൂപ്പ് എ മത്സരത്തിൽ പൊരുതി കളിച്ച കൊറിയയെ ഒറ്റ ഗോളിന് കീഴടക്കിയ മെക്സിക്കോക്ക് ജയം. ലൂയിസ് റോമോയുടെ ഗോളാണ് കളിയുടെ വിധി നിർണയിച്ചത്. ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ മത്സരങ്ങൾ പിന്നിട്ട് ടീമുകളെല്ലാം 2 കളികൾക്കിറങ്ങുന്ന അവസരമായി കഴിഞ്ഞു. വമ്പന്മാർ കരുത്തുകാട്ടുന്നതും കുഞ്ഞു ടീമുകൾ വമ്പന്മാരെ പിടിച്ചുകെട്ടുന്നതും ജയപ്രതീക്ഷയിൽ നിന്ന് ടീമുകൾ പോയിന്റുകൾ നഷ്ടപ്പെടുത്തുന്നതുമെല്ലാം നമ്മൾ കണ്ടുകഴിഞ്ഞു. തങ്ങളുടെയും എതിരാളികളുടെയും ശക്തി ദൗർബല്യങ്ങൾ അളക്കാനും ഫോർമേഷനുകൾ വിലയിരുത്താനും വിലപ്പെട്ട പോയിന്റുകൾ നേടാനുമുള്ള അവസരമായി കാണുവാവുന്ന ആദ്യ മത്സരങ്ങൾക്ക് ശേഷം അടുത്ത റൗണ്ടിലേക്ക് കടക്കാനുള്ള സാധ്യത ഉറപ്പിക്കുന്ന പോരാട്ടങ്ങളാണ് 2 കളികൾ. അർജന്റീനയും ഇംഗ്ലണ്ടും ജർമ്മനിയുമെല്ലാം ഗംഭീരമായി തുടങ്ങിയപ്പോൾ ബ്രസീലിലും സ്പെയിനിലുമൊക്കെ വിജയതാളം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനവർ ശ്രമിക്കുമെന്നിരിക്കെ മത്സരങ്ങൾ ഇനിയും കടുത്തതാകുമെന്ന് ഉറപ്പാണ്. പതിഞ്ഞ പ്രകടനത്തിലൂടെ വിമർശനങ്ങൾ കേട്ട ബെൽജിയവും നെതർലാൻഡുമെല്ലാം തങ്ങളുടെ മത്സരത്തിൽ നിറങ്ങുന്ന ആഴ്ചയാണ് വരാനിരിക്കുന്നത്. ജയത്തിൽ കുറഞ്ഞൊന്നും അവരെയും സഹായിക്കുകയില്ല. ആദ്യ കളിയിൽ മിന്നൽ പ്രകടനം നടത്തിയ ചെറു ടീമുകളും അട്ടിമറികൾ പ്രതീക്ഷ വെച്ച് കളത്തിലിറങ്ങുമ്പോൾ പോരാട്ടങ്ങൾക്ക് കടുപ്പം കൂടുമെന്ന് ഉറപ്പാണ്. കാത്തിരിക്കാം നമുക്ക് പ്രതീക്ഷയോടെ.
1: ഒരു ലോകകപ്പ് എന്നാൽ കളിക്കമ്പക്കാരുടെ മനസ്സിലൂടെ കടന്നുപോകുന്നത് ഒട്ടനവധി മുൻകാല കളികൾ, കളിമുഹൂർത്തങ്ങൾ, ഇതിഹാസ താരങ്ങളുടെ രോമാഞ്ച പ്രകടനങ്ങൾ എന്നിവയൊക്കെയാണ്. ട്രെയോണ്ട കുതിക്കുകയാണ് ടീമുകളുടെ കുതിപ്പിനും കിതപ്പിനും ശക്തി പകർന്നുകൊണ്ട്. വലിയ കപ്പൽപ്പടയുമായി വന്ന പറങ്കികളെ ചെറുതോണികളിലിറക്കി പ്രതിരോധിച്ച കുഞ്ഞാലി മരക്കാരെ പോലെ വമ്പൻ ടീമുകളെ പ്രതിരോധത്തിലാഴ്ത്തുന്ന കുഞ്ഞൻ ടീമുകളെയും നമുക്ക് ആഘോഷിക്കാം. കാരണം ഫുട്ബോൾ അവർക്ക് കൂടിയുള്ളതാണ്, ലോകത്തിനാകെ ആഘോഷിക്കാനുള്ളതാണ്. ലോകകപ്പ് ഓളപ്പെരുക്കം ഇന്ന് ഇവിടെ വരെ. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 2:30 കേൾക്കാം.
2: You are listening to Rainbow FM Kochi 107.5. Musically yours.
3: സമയം അങ്ങനെ 5 കഴിഞ്ഞ 45 മിനിറ്റ് 40 സെക്കൻഡും ആകുമ്പോൾ വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്. നമ്മളിപ്പോ കേട്ടത് എന്താണെന്നറിയോ?
4: അതെ, ഫിഫ വേൾഡ് കപ്പ്.
3: അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓളപ്പെരുക്കം.
4: ഓളപ്പെരുക്കം അപ്പൊ ഏകദേശം അതുവഴി കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇനിയും ദേ കിടക്കല്ലേ മത്സരങ്ങള്, അല്ലെ? കാത്തിരിക്കുന്ന മത്സരങ്ങൾ ഞാനോ കാണാറൊക്കെ ഉണ്ട്.

0: മെയിൻ ടീം മാത്രം.
1: അതെ അതെ അതെ, പ്രധാനപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട ചില ടീമുകളുടെ മാത്രം.
0: ഏതാണ് പ്രിയക്ക് ഇഷ്ടപ്പെട്ട ടീം?
1: തുറന്നു പറയുന്നു, ബി ഫ്രാങ്ക്, അർജന്റീന.
0: നിങ്ങളുടെ മൂന്ന് ഗോളൊക്കെ അടിച്ചിട്ട് ഹാപ്പി
1: ആയിട്ട്, ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോ ഇന്നുണ്ടല്ലോ 12:30.
0: അതെ, ഇന്ന് ആദ്യത്തെ മത്സരം USA ഓസ്ട്രേലിയയും തമ്മിലാണ് കേട്ടോ. വെളുപ്പിനെ 12:30.
1: എന്തായാലും ഒന്ന് ഉറക്കമിളച്ച് കാണാനിരിക്കുന്ന ഒരുപാട് പേരുണ്ട്,
0: ഒരുപാട് പേരുണ്ട്. അതെ അതെ.
1: പിന്നെ വരുന്നത് സ്കോട്ട്ലൻഡും മൊറോക്കോ തമ്മിലുള്ള മത്സരമാണ് അല്ലേ.
0: അത് കഴിഞ്ഞിട്ടാണ് എല്ലാരും ഇങ്ങനെ കാത്തിരിക്കുന്ന ബ്രസീൽ വേഴ്സസ് ഹൈതി. ഈ പക്ഷേ ഈ മത്സരം നെയ്മർ ഇറങ്ങുമോ എന്നുള്ളതാണ് ഇങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കുന്നത്. ഇറങ്ങില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്.
1: എന്തായാലും നമുക്ക് കാത്തിരുന്ന
0: പരിക്കിൽ നിന്നും തിരിച്ചു വരുന്ന ഒരു ഇതിലാണ്.
1: പിന്നെ തുർക്കിയും പരഗ്വേ അല്ലെ,
0: രാവിലെ 8:30. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് മത്സരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു.
1: ശരിക്കും ഒരു ആഘോഷ പെരുമയാണ് അല്ലെ, ഫുട്ബോളിന്റെ ഒരു ആഘോഷ പെരുമയാണ്. രാവുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറെ പേര്
0: ചിലർക്കൊരു ഉത്സവ സമയം പോലെ,
1: ഉത്സവ സമയം. കാരണം എന്താണെന്നറിയോ, അതായത് ഇപ്പൊ വീടുകളിൽ ഇരുന്ന് കാണുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ഥലത്ത് ജംഗ്ഷനുകളിലൊക്കെ വലിയ ബിഗ് സ്ക്രീനിലാണ് ഇരുന്ന് കാണുന്നത്. ആ കാഴ്ച നമ്മളിങ്ങനെ പോയിക്കൊണ്ട് യാത്ര പോകുന്നതിന്റെ ഇടയിൽ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം. എന്താ ഇവിടെ ഒരാൾക്കൂട്ടം നോക്കുമ്പോ എന്താ സ്ക്രീനും ആൾക്കാരും ഒക്കെ കൂടെ ആയിട്ട്, അത് ഒരു രസം തന്നെയാണ്.
0: എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്നറിയോ, പുള്ളിക്ക് ഇപ്പൊ ഇങ്ങനെ നമ്മളീ ഉത്സവത്തിന് ഇങ്ങനെ വരുമല്ലോ, ഇനി എന്താണ് നമ്മുടെ ഉത്സവത്തിന് അടുത്ത പരിപാടി, അതേപോലെയാണ് പുള്ളിക്ക്. ഏത് ടീമാണ് വരുന്നത്, ഏത് ടീമിന്റെ കളിയാണ്, ഇങ്ങനെ ഉത്സവ മോഡിലാണ് ഈ ഒരു ഇങ്ങനെ ഒരു മാസം ഇങ്ങനെ പോകണത് എനിക്ക്.
1: അതെ അതെ. അപ്പോ എന്തായാലും ആ ഒരു ഓളപ്പെരുക്കത്തിന്റെ ഇതിലിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഡ്രൈവ് ടൈമിൽ നമുക്ക് അടുത്ത പാട്ട് വരികയാണ്.
0: യെസ്
1: യെസ്, സ്റ്റേ ട്യൂൺഡ്.

0: അപ്പൊ സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റും 59 സെക്കൻഡും. ആഹാ, കറക്റ്റ് ഡേ 6 മണിയായി.
1: അതെ, ഈ 6 മണി തൊട്ട് നമ്മൾ ഒരു പുതിയ കാര്യത്തിലേക്ക്, ഒരു സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ, ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
0: അതെ, നമ്മുടെ ലിസണേഴ്സിനെ നമുക്ക് എന്തായാലും ഒന്ന് സന്തോഷിപ്പിക്കുക, പങ്കെടുപ്പിക്കുക, അതൊക്കെ നമ്മുടെ വലിയ കാര്യങ്ങളാണ്. അപ്പോ ദാ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള സമയമാണ് ഇനിയുള്ളത് കേട്ടോ. അപ്പൊ ചെറിയൊരു ഗെയിം എന്ന് പറയാം, പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ്.
1: വളരെ
0: സിമ്പിൾ. അപ്പൊ വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484-242-8101.
1: 0484-242-8101. ഈ പാട്ട് കഴിയുമ്പോഴത്തേക്കും ഓടി വരും ഞങ്ങൾ.
0: അതെ അതെ, അപ്പൊ വേഗം വിളിച്ചോളൂ, ഞങ്ങൾ ഇവിടെ റെഡിയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: യെസ്, ഒരു വലിയ അല്ലെങ്കിൽ ഒരു ഭയങ്കര ആഘോഷമായിട്ടുള്ള ഒരു
1: പാട്ടായിട്ട് എന്ന് പറഞ്ഞിട്ടാണ്
0: നമ്മുടെ ഗെയിമിൽ
1: പങ്കെടുക്കാനായിട്ട് ഒരു കോളർ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഹലോ
0: ഹലോ ഹലോ ഹലോ
1: ഹലോ
0: ആ
1: ഹലോ നമസ്കാരം.
0: ആളെ കിട്ടി. ഹലോ
2: ഹലോ
0: കേൾക്കാമോ? നമസ്കാരം. സ്വാഗതം.
1: പേര് പറഞ്ഞോളൂ, ആരാണ്, എവിടുന്നാണ്?
2: മഹിമ.
1: മഹിമ, നല്ല പേരാണല്ലോ. മഹിമ, ഞാനൊരു സംശയം ചോദിക്കട്ടെ, മഹിമയുടെ പേര് തിരിച്ചു വായിച്ചാ എങ്ങനെ ഇരിക്കും? ഓക്കെ മഹിമ, എവിടുന്ന വിളിക്കുന്നേ?
2: പെരുമ്പാവൂര്.
1: എന്ത് ചെയ്യുന്നു? ഓക്കെ, അപ്പോ എങ്ങനെയുണ്ട് ഇപ്പം മാട്രിമോണി? ഓക്കെ, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അല്ലേ. ശരി, അപ്പോ എന്തായാലും പങ്കെടുക്കാൻ റെഡി ആയിട്ട് വിളിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ചോദിക്കട്ടെ. ഇത് നമ്മൾ ചോദിക്കുകയാണോ വേണ്ടത്?
0: അല്ല,
1: പറയൂ.
0: നമ്മൾ ഒരു പാട്ട് ഇപ്പൊ കേൾപ്പിക്കും, അത് ആരാണത് പാടിയത്,
1: ആരാണ് ആ പാട്ട് പാടിയത് എന്നൊന്ന് പറയണം. ഓക്കെ, അപ്പൊ കുറച്ചൊന്ന് അതിന്റെ മ്യൂസിക്കും ഇതൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് കേൾപ്പിക്കാം. എന്തായാലും ഒന്ന് കേട്ടോളൂ കേട്ടോ.

0: ഹലോ.
1: കേട്ടോ പാട്ട്?
2: ഹലോ.
0: ആ പാട്ട് കേട്ടോ.
2: ആ
1: ഈ പാട്ട് ആരാണ് പാടിയത്?
0: എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ?
2: പഴയ ആളാണോ?
0: ആ പഴയ ആളാണ്. നമ്മൾ പഴയ ഒരു പാട്ടാണ് കേൾപ്പിച്ചത്. അയ്യോ, എസ് ജാനകി അല്ല. ഉത്തരം നമ്മളിപ്പോ പറയുന്നില്ല, കാരണം ഇനിയും ആൾക്കാർ കേട്ടോണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും മഹിമ, പ്രോഗ്രാമിൽ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോ കേട്ടോണ്ടിരിക്ക. ഓക്കെ. അരുണിമ ചേച്ചി ഇന്ന് വന്നിട്ടില്ല. ഇന്ന് അരുണിമ ചേച്ചിക്ക് എന്താന്നറിയില്ല, അരുണിമ ചേച്ചി വന്നിട്ടില്ല. ഓക്കെ, ശരി എന്നാ. ഓക്കെ, ബൈ.
1: അപ്പൊ നമ്മളിത് ഒരു ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത്. ഇതറിയാവുന്നവർ വേഗം തന്നെ വിളിക്കൂ. 0484242810104248 1 എന്ന നമ്പറിലേക്ക് വിളിച്ച് ഈ പാട്ട് പാടിയത് ആരാണ് എന്ന് പറയൂ.
0: അപ്പോഴേക്കും നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്. നമുക്കത് എടുത്താലോ.
1: ഹലോ, ഹലോ, ഹലോ,
0: ആ ഹലോ, ആരാണ്? ആരാണ്? മനസ്സിലായില്ല. ബിജു ആണ്. ഓക്കെ, ബിജു എന്ത് ചെയ്യുന്നു? ആ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമ്മളിപ്പോ ഒരു പാട്ട് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു.
1: കേട്ടിരുന്നോ? അത്
0: കേട്ടിരുന്നോ?
3: ഇപ്പൊ
0: കേട്ടിരുന്നു. വാണി ജയറാം ആണോ എന്നുള്ളൊരു സംശയമാണ്. നമ്മൾ ഉത്തരം അറിയുമ്പോ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണ്ടേ? വാണി ജയറാം അല്ല. വാണി ജയറാം അല്ല. ഉത്തരം ഞങ്ങൾ പറയില്ല. ഉത്തരം ഇനിയും പറയാനായിട്ട് ആൾക്കാർ വെയിറ്റ്
3: ചെയ്യുന്നുണ്ടാവും.
0: ഒരു മിനിറ്റ്. അല്ല, ഉത്തരം പറഞ്ഞു പോയി, ഇനി വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്നോട് ആദ്യമേ ചോദിക്കണായിരുന്നു, ആ പാട്ട് ഒന്നും കൂടി പ്ലേ ചെയ്ത് തരും, ഞാൻ ഒന്നും കൂടി കേട്ടിട്ട് പറയാമെന്ന് പറയണായിരുന്നു. ആ അല്ല, അപ്പൊ എന്നോട് അത് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വെച്ചു തന്നേനെ. ഇതിപ്പോ ഓൾറെഡി ഒരു ആൻസർ പറഞ്ഞു പോയല്ലോ. സാരില്ല, പോട്ടെ, സാരില്ല കേട്ടോ. എന്തായാലും വിളിച്ചല്ലോ, നമുക്ക് വിളിച്ചു സംസാരിക്കാനൊക്കെ പറ്റിയല്ലോ. അതുകൊണ്ട് അങ്ങനെ തോന്നിയതാണ് അല്ലേ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം വിളിച്ചതില്.
1: അപ്പൊ ആരാണ് ഇത് പാടിയത്? പറയാനായിട്ട് വിളിക്കൂ. 0484242481 കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: എന്തായാലും നമ്മൾ ഒരു എന്താ പറയുക, പാട്ടിനെ കുറിച്ചൊക്കെ ചോദിച്ചു, അത് എല്ലാവരെയും മഹേശ്വരി പാടിയൊരു പാട്ടായിരുന്നു. പക്ഷേ രണ്ട് കോളേഴ്സ് വിളിച്ചിട്ടും അതിന്റെ ആൻസർ പറഞ്ഞില്ല. പിന്നീട് നമ്മളൊരു സമയം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും
1: ഉത്തരം.
0: അതുകൊണ്ട് വേണ്ട, നമ്മൾക്കും നല്ല ബുദ്ധിമുട്ട് അല്ലേ. അടുത്തൊരു ചോദ്യം ഞങ്ങൾ റെഡി
1: ആയിട്ട്. ഹലോ
0: ഹലോ
1: ഹലോ. അൺഫോർച്ചുനേറ്റ്ലി അത്
0: യെസ്, അത് കോൾ കട്ടായി പോയി.
1: അപ്പൊ വേറൊരു പുതിയ പാട്ട് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാട്ടിൽ പാടിയ ഗായികയോ ഗായകരോ

0: അതൊക്കെ വിളിക്കുമ്പോ ഞങ്ങൾ സസ്പെൻസ് ചോദിക്കുന്നതായിരിക്കും. അപ്പൊ വിളിക്കേണ്ട നമ്പർ പറഞ്ഞോളൂ,
1: 0484248101. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക് ഓൺ
0: കാശ്വാണി കൊച്ചി FM റെയിൻബോ 107.5.
1: മ്യൂസിക്കലി യുവേഴ്സ്.

0: യെസ്, അങ്ങനെ സമയം 6 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിൽ. ഇപ്പോൾ
1: യെസ് നമുക്ക് സമയമാണ്. ഒരു കോളർ വന്നിട്ടുണ്ട്.
0: ഹലോ,
1: ഹലോ, നമസ്കാരം. നമസ്കാരം, ആരാണ്? സുമലത കൊടുങ്ങലിരുന്ന്. അപ്പൊ നമ്മുടെ ഈ പരിപാടി കേട്ടോണ്ടിരിക്കയായിരുന്നല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? എങ്ങനെയുള്ള പാട്ടുകളാ ഇഷ്ടം? മെലഡീസ്. പഴയ പാട്ടാണോ പുതിയ പാട്ടാണോ ഇഷ്ടം? കേൾക്കാൻ ഇമ്പോ ഉള്ള പാട്ടുകളൊക്കെ ഇഷ്ടമാണ് അല്ലേ? വെരി ഗുഡ്. അങ്ങനെ വേണം അല്ലെ? ഓക്കെ. എന്ത് ചെയ്യുന്നു സുമലത? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, വീട്ടില് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, ശരി. അപ്പോ ഞങ്ങളൊരു പാട്ട് കേൾപ്പിക്കാം. ആ പാട്ട് പാടിയത് ആരാണെന്ന് പറയണം. ഓക്കെ, നോക്കാം, നോക്കിക്കോളൂ. ഓക്കെ, കേൾപ്പിക്കട്ടെ.
0: പാട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദ്യം ചോദിക്കാം കേട്ടോ. അപ്പൊ പറഞ്ഞാ മതി. ഓക്കെ, പാട്ട് വരുന്നുണ്ടേ.

0: ഹലോ,
1: കേട്ടോ ഈ പാട്ട്?
0: കേട്ടോ?
1: ആ, ബാഹുബലി എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇത്. ഈ പാട്ട് വിജയേശുദാസിനൊപ്പം, ഇതാരാണ് ഈ ഫീമെയിൽ വോയിസ്?
0: ഫീമെയിൽ വോയിസ് ആരാണ് പാടിയത്? ഒരു വെറൈറ്റി വോയിസ് അല്ലേ? അതെ, ആരാണ് പാടിയത് എന്നാണ് ചോദ്യം.
1: ഇതിന്റെ മെയിൽ വശം പാടിയിരിക്കുന്നത് വിജയേശുദാസാണ്. ഇതിന്റെ കൂടെ ഡ്യുവറ്റ് സോങ് ആണിത്. ആരാണ്?
0: ശുഭയല്ല.
1: അല്ല
0: അല്ല. അപ്പോ സാരില്ല കേട്ടോ, എന്തായാലും പാട്ട് ഫെമിലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും വിളിച്ചാൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ ബായ്. സാരില്ല, അപ്പൊ എന്തായാലും ആ പാട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്യാം അല്ലേ?
1: എന്നിട്ട് നമുക്ക് പറയാം.
0: എന്നിട്ട് പുതിയൊരു

0: അങ്ങനെയാണ് നമ്മൾ
1: അതെ അതെ.
0: അല്ലെ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ. ഞാൻ നിങ്ങളുടെ കൂടെ പ്രിയ പത്മജിത്ത്
1: ആൻഡ് വിഷ്ണുദാസ് ആണ്. ദേ വിളിക്കുക ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് 0484 2428101.

ചൂടിൽ. ഈ പാട്ടിൻ്റെ വിജയ് യേശുദാസിനൊപ്പം പാടിയത് ഫീമെയിൽ സിംഗർ ആരായിരുന്നു എന്നായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടോ. സൈനോരെയാണ് ഈ പാട്ട് പാടിയത് കേട്ടോ. അപ്പോൾ ദേ അടുത്തൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഹലോ. വീണ്ടും കട്ടായി പോയി. ദേ വീണ്ടും ഞങ്ങളൊരു പാട്ട് ഇവിടെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ അപ്പോൾ തന്നെ വിളിക്കുക 0484248101 എന്ന നമ്പറിൽ കേട്ടോ. പാട്ട് ഞങ്ങൾ പ്ലേ ചെയ്യും. ആ പാട്ടിൽ പാടിയിരിക്കുന്നത് ആരാണ് എന്ന് ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകൂ. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടിട്ട് വരാം.

0: യെസ് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇതാ അങ്ങനെ പാട്ടുകൾ കൊണ്ടുള്ള ഒരു ഗെയിം ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് അല്ലേ. അപ്പൊ നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്, നോക്കാം.
1: ഹലോ
0: ഹലോ
2: ഹലോ,
0: ആരാണ്?
1: ഷിയ.
0: ഷിയ, ഷീല. ഓക്കെ ഓക്കെ. ആ ഷീല, പ്രോഗ്രാമൊക്കെ കേട്ട് നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. എന്തോ കേട്ടു അല്ലേ. ഓക്കെ ഓക്കെ. ഷീല എന്ത് ചെയ്യുന്നു? കുക്കായിട്ട്. ആഹാ, അപ്പൊ നല്ല കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയല്ലോ. ഏതാണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാറുള്ളത്? എല്ലാം ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ എന്തായാലും കളമശ്ശേരി വഴിക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ
1: ഞങ്ങൾക്ക് ഫുഡ് തരുമോ?
0: ഓക്കെ, എന്തായാലും ഇങ്ങോട്ട് വിളിച്ചതിൽ സന്തോഷമാണ്. അപ്പൊ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ചോദിക്കാം.

0: എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടാണ് ഞങ്ങൾ കേൾപ്പിക്കാൻ പോണേ കേട്ടോ. അറിയാലോ നമ്മൾ പാട്ടുകളാണല്ലോ കേൾപ്പിച്ചോണ്ടിരിക്കണേ. ഓക്കെ, അപ്പൊ കേട്ടോളൂ.
1: എന്നിട്ട് ആ പാട്ട് പാടിയതാരാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.

0: കേട്ടോ, ഈ പാട്ട് കേട്ടിട്ടില്ലേ? പ്രേമവതി എന്തോ ആ അല്ല, എന്നാൽ ഈ പാട്ട് കേട്ടിട്ടില്ലേ? അതെ, ഈ ശബ്ദം വേറെ പാട്ടുകളിലും നമ്മൾ കേട്ടിട്ടുണ്ട്.
1: ഇപ്പൊ ഭയങ്കരമായിട്ട് മലയാളത്തിൽ പാടുന്നുണ്ട്,
0: പാടുന്ന ഒരാളും കൂടി ആണ്. എന്തെങ്കിലും ഒരു ഊഹത്തിൽ ഒരു പേര് പുതിയ പാട്ടുകാരിൽ?
1: പിടുത്തം കിട്ടുന്നില്ല. കിട്ടുന്നുണ്ടോ? ആലോചിച്ചിട്ട്.
0: ഉത്തരം അടുത്തടുത്ത് എത്തി.
1: പയ്യനാണ്, പക്ഷെ ആ പയ്യന്റെ പേരാണ് നമ്മൾ ചോദിച്ചത്.
0: എന്ത് ചെയ്യും, സാരല്ല.
1: വേറെ ആരെങ്കിലും പറയുമെന്ന് നമുക്ക് നോക്കാം.
0: നമുക്ക് വേറെ ആർക്കെങ്കിലും കൂടി നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. അപ്പൊ നമുക്ക് സുല്ലിടല്ലേ? സാരല്ല.
1: അപ്പൊ നമുക്ക് വേറെ ആരെങ്കിലും പറയുമെന്ന് നോക്കാം.
0: പറയാൻ നോക്കാം. എന്തായാലും പ്രോഗ്രാം കേട്ടോണ്ടിരിക്കണം കേട്ടോ. ഈ ചോദ്യത്തിന് ഉത്തരം വേറെ ആരെങ്കിലും പറയാൻ നമുക്ക് നോക്കാലോ അല്ലേ? എന്തായാലും വിളിച്ചാലും ഒരുപാട്
1: സന്തോഷം.
0: ഉത്തരത്തിന്റെ അടുത്ത്
1: വരെ
0: സാരല്ല, കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും വിളിച്ചാലും ഒരുപാട് സന്തോഷം. യെസ്, അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ട് കേൾപ്പിക്കാം. എന്തായാലും ആ പാട്ടിന്റെ ഇടയിൽ വിളിച്ചോളൂ. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവരുണ്ടെങ്കിൽ വിളിച്ചോളൂ.
1: 0484242810104842810.

0: യെസ് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 12 സെക്കൻഡുമായിരിക്കുന്നു.
1: ഇപ്പോൾ ഓൺ ദ ഗോ ഡ്രൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയുമോ?
0: യെസ് ഒരു ഗെയിം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കോളേഴ്സ് ഇങ്ങനെ ധാരാളം വരുന്നുണ്ട്. ഒരു കോളർ വന്നിട്ടുണ്ട്, നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
2: ശ്രീജിത്ത്.
0: ശ്രീജിത്ത് എവിടുന്നാ വിളിക്കുന്നേ പറയൂ. എറണാകുളം. എന്ത് ചെയ്യുന്നു ശ്രീജിത്ത്? വർക്ക് ചെയ്യാണോ? തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അല്ലേ?
1: വണ്ടി ഓടിച്ചോണ്ടിരിക്കാണോ?
2: അല്ല, ഞാൻ ട്രെയിൻ നോക്കി നിൽക്കുകയാണ്. ട്രെയിൻ ഒരു 6-7 മിനിറ്റ് ലേറ്റ് ആണ്. 6:10 ലേറ്റ്
0: ആണ്. ഓ, എവിടേക്കാ പോണേ അപ്പോ ട്രെയിനില്? പിറവൻ റോഡ്. ഓക്കെ, എന്തായാലും അപ്പൊ ആ സമയത്ത് ഈ പ്രോഗ്രാം കേട്ടിട്ട് വിളിക്കാൻ തോന്നിയ ആ സ്പിരിറ്റിനോട് ഞങ്ങൾ
1: നല്ല തിരക്കില്ല ഇപ്പോ അവിടെ.
2: വെള്ളിയാഴ്ച
1: നല്ല റഷാണ്. അപ്പൊ തിരക്കിനിടയിൽ ഞങ്ങളെ വിളിച്ചില്ലേ?
0: ഓക്കെ, എന്തായാലും വളരെ സന്തോഷം വിളിച്ചേ. അപ്പൊ നമ്മള് പാട്ട് കേൾപ്പിക്കടേ?
1: പാടിയത്
0: പാടിയത് ആരാണെന്നാണ് പറയണ്ടേ കേട്ടോ.
1: പാട്ട് വരുന്നുണ്ട്,
0: പാട്ട് വരുന്നുണ്ട്, കേട്ടോളൂ.

0: ഹലോ,
1: ഹലോ.
0: റെയിൽവേ സ്റ്റേഷനിലെ അനൗൺസ്മെന്റ് ഒക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട് കേട്ടോ.
1: ആ ഓക്കേ.
0: ആ, അപ്പൊ ഈ പാട്ട് പാടിയത് ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം.
1: ഇത് പുതിയ ആരാണല്ലോ?
2: പുതിയ ആണ്.
0: പുതിയ ഒരാളാണ് പാടിയത്. ഒരുപാട് പാട്ടുകൾ ഇപ്പൊ ഒത്തിരി നല്ല പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള ഒരാളാണ്.
1: അയാൾ മലയാളിയാണോ? അല്ലല്ലോ.
2: അല്ല
0: അല്ല.
1: ആ ഓക്കേ. ശ്രീരാമാണോ?
0: യെസ്, കറക്റ്റ് ആൻസർ.
2: ഞങ്ങൾ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു.
0: കൺഗ്രാജുലേഷൻസ്. എന്തായാലും ഉത്തരത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ പറയുന്നേക്കാൾ മുമ്പ് അവിടെ ഇങ്ങോട്ട് പറഞ്ഞു.
2: അതെ,
1: ഞാൻ പാട്ട് ഒരുപാട് കേൾക്കാറുണ്ട് ട്രാവലിംഗിലേക്ക്.
0: ആ യെസ്, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്.
2: സിദ്ധു ശ്രീരാമിന്റെ പാട്ടുകൾ ഇഷ്ടമാണോ? അപ്പോ
1: ഓ ഒരുപാട്. ഞാനത് നമ്മുടെ മ്യൂസിക് ആപ്പ് ഉണ്ടല്ലോ, അതിലൊക്കെ ലൈക്ക്
2: ചെയ്തിട്ടേക്കുന്നതാണ്. സ്പോട്ടിഫൈ.
0: ഓക്കെ, അപ്പൊ എന്തായാലും പറഞ്ഞ ആ ഒരു ഉത്തരം പറഞ്ഞതിന്റെ ഒരു സമ്മാനമായിട്ട് ആ പാട്ട് തന്നെ ഞങ്ങൾ കേൾപ്പിച്ചേരാം.
2: അപ്പൊ ആ ട്രെയിൻ യാത്ര സമയത്ത് ഇതും കേട്ടുകൊണ്ട് അങ്ങോട്ട് പോക്കോളൂ.
0: മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നം ഞങ്ങൾ ആശംസിക്കുന്നു.
2: ഓക്കെ ചേട്ടാ, ഒരുപാട് സന്തോഷം.
0: ഒരുപാട് സന്തോഷം വിളിച്ചേല്. ഓക്കെ, ബൈ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

0: യെസ്, സമയം 6 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ മിന്നൽ മുരളി എന്ന മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് കേട്ടത്.
1: യെസ്, അപ്പോ നമുക്ക് അടുത്തൊരു കോളർ വന്നിട്ടുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം.
0: ഹലോ ഹലോ ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം, ആരാണ്?
2: എന്റെ പേര് സൗമ്യ എന്നാണ്.
0: സൗമ്യ എവിടുന്നാ?
1: സൗമ്യ, പാട്ടുകളൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ?
2: ഓ, പാട്ട് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്.
1: പാടുവോ?
2: പാടില്ല, കേൾക്കാറുണ്ട്.
1: പക്ഷെ സൗണ്ട് കേട്ടിട്ട് പാട്ട് പാടും എന്നങ്ങ് തോന്നുന്നുണ്ട്. സാരമില്ല, എന്തായാലും പാട്ട് ആസ്വദിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അല്ലേ.
2: അയ്യോ, എല്ലാ പാട്ടും,
1: എല്ലാ പാട്ടും ഇഷ്ടമാണ് അല്ലേ. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരി ആരാ?
2: എനിക്ക് ചിത്ര ചിത്ര കെ എസ് ചിത്ര ഇഷ്ടമാണ്. ശ്രേയാ ഘോഷല് ഭയങ്കര
0: ഇഷ്ടമാണ്.
2: എല്ലാവരും ഇഷ്ടമാണ്, ഓരോരുത്തർക്കും ഓരോ.
1: അതെ, കറക്റ്റ് ആണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണല്ലേ. അവര് പാടുന്ന പാട്ടുകളൊക്കെ ഓരോരോ മുത്തുകളായിട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അതെ, അതുകൊണ്ട് നമുക്ക് കമ്പാരിസൺ പറ്റില്ല ഇവിടെ. ഓക്കെ, എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഞങ്ങളൊരു പാട്ട് കേൾപ്പിക്കാം, ആ പാട്ട് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ.
0: എന്നിട്ട് സിംഗർ ആരാന്ന് പറയണം.
2: ശ്രമിക്കാം.
1: ആയിക്കോട്ടെ, കേട്ടോളൂ.

0: ഹലോ,
1: അനുരാധ ശ്രീരാമാണോ?
0: ആണോന്ന് ചോദിക്കുമ്പോൾ ആണോ എന്നുള്ളതിന് ശരിക്കും പറയാമല്ലോ. എന്നാലും ഉത്തരം പെട്ടെന്ന് തന്നെ അറിയാവുന്നതുകൊണ്ടാണല്ലോ പെട്ടെന്ന് ആ പേരും കൂടി വന്നത്.
2: ഞാൻ ചോദിക്കാൻ പോയായിരുന്നു ഇത് കേട്ടിട്ടുണ്ടോ ഈ പാട്ട് എന്നൊക്കെ. അതിനു മുമ്പ് ഉത്തരം വന്നു ഇവിടെ.
0: കറക്റ്റ് ഉത്തരം.
2: അതെ അതെ,
0: യെസ് ഒരു വെറൈറ്റി ആണ്,
2: അതാണ് ഞങ്ങൾ അത് സെലക്ട് ചെയ്തത്.
0: അപ്പൊ എന്തായാലും ഉത്തരം പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് തന്നെ മുഴുവനായിട്ട് ഇങ്ങനെ കേട്ടാലോ.
2: അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചതിൽ.
0: ഓക്കെ, താങ്ക് യു,
1: ബൈ.

0: സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. 7 മണി കഴിഞ്ഞ്
1: 2 മിനിറ്റും 8 സെക്കൻഡിലേക്കും കടക്കുന്നു. അപ്പൊ ഒരു കോളർ വന്നിട്ട് എടുക്കാല്ലേ.
0: അതെ അതെ. ഹലോ
1: ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം. ഓൺ ദി ബോർഡ് റൈറ്റ് ടൈം മ്യൂസിക്കിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഷൈജു. ഓക്കെ ഷൈജു, ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ? ഓക്കെ ഓക്കെ, എന്തായാലും കിട്ടിയല്ലോ, സന്തോഷം കേട്ടോ. അപ്പോ നമ്മള് ഇപ്പം ഇത്ര നേരം ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ ലിസണേഴ്സിന് ചോയ്സിനനുസരിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ പ്രോഗ്രാം അങ്ങനെയാണല്ലോ. സാരില്ല,
0: കേട്ടു.
1: അപ്പൊ എന്തായാലും സാരില്ല, നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ എടുക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും കോൾ ഇത്രയും നേരം വിളിച്ചിട്ട് കിട്ടിയല്ലോ, അതല്ലേ നമുക്ക് ഏറ്റവും വലിയ കാര്യം അല്ലേ. ആ അപ്പൊ ഞാൻ ആ പാട്ടൊന്ന് കേൾപ്പിക്കാം, ഒന്ന് കേട്ടു നോക്കൂ. ഇതാരാണ് പാടിയത്,
0: സിംഗർ ആരാണെന്ന് പറയാം,
1: ഒന്ന് പറയണം. ഓക്കെ,
0: പാട്ട് വരുന്നു.

0: ഹലോ,
1: ആ കേട്ട്, എനിക്ക് ഐഡിയയില്ല. ശ്രേയ ഘോഷലാണോ?
0: നമ്മള് ഞാനും അങ്ങനെയായിരുന്നു ചേട്ടാ വിചാരിച്ചിരുന്നത്.
2: എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചോദ്യം?
0: പക്ഷേ അതല്ലായിരുന്നു
2: അതല്ല.
0: സത്യം. സാറല്ല കേട്ടോ, എന്തായാലും ആർക്കായാലും അതൊരു തോന്നും ശ്രേയ ഘോഷാലാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു വോയിസ് ആയിരുന്നു.
2: പക്ഷേ
0: ശ്രേയ ഘോഷാലല്ല.
2: പക്ഷെ വളരെ ഹിറ്റായിട്ടുള്ള പാട്ടാണ്, ഒരുപാട് പേര് കേട്ടിട്ടുള്ള പാട്ടാണ്, പൊതുവെ ഡാൻസിന് എടുക്കുന്ന പാട്ടാണിത്.
0: ഓക്കെ, കുഴപ്പമില്ല ചേട്ടാ, എന്തായാലും വിളിച്ചിട്ട് കിട്ടിയതും നമ്മൾ സംസാരിച്ചു, അത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം.
2: ജോലിയുടെ ഇടയിലാണ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അതെ അതെ, ജോലിയുടെ ഇടയിലും ഈ പ്രോഗ്രാംസ് കേട്ടിട്ട് നമ്മളെ വിളിക്കാൻ. റെയിൻബോ ആണ് വെക്കുന്നത് അല്ലേ? ആ, വരാപ്പുഴ അല്ലേ ഷോപ്പ്?
2: അപ്പൊ 8 മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും.
0: ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം വിളിച്ചാൽ. ആ ഓക്കെ ഓക്കെ, അപ്പൊ ചേട്ടാ താങ്ക് യു സോ മച്ച്, ബൈ.
1: ഓക്കെ.

0: യെസ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ മറക്കാൻ പാടില്ല, അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രേമരത്നായോ, അതന്നെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ആ പാട്ട് പാടിയ സിംഗറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചോദിച്ചത് അല്ലെ, ഫീമെയിൽ. അപ്പൊ അത് നേരത്തെ ഒരു കോളർ വിളിച്ചിട്ടത് ശ്രേയ ഘോഷൽ എന്ന് പറഞ്ഞു. പക്ഷെ അത് ശ്രേയ ഘോഷൽ അല്ലായിരുന്നു, കേട്ട് കഴിഞ്ഞാൽ അതേ ഒരു സാമ്യമുള്ളൊരു വോയിസ് തന്നെയായിരുന്നു. ഉത്തരം വിഷ്ണു പറയുന്നതായിരിക്കും.
1: ഫലക് മൂച്ചലാണ് ആ പാട്ട്.
0: യെസ് ഫലക് മൂച്ചലാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളായാലും വിചാരിക്കും, ഈ പാട്ട് ഞാൻ എത്ര തവണ കേട്ടിട്ടുണ്ട്, ഞാനിത് വെച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടും ഈ സിംഗർ ഇതായിരുന്നു എന്ന് ചിലർക്കെങ്കിലും തോന്നാം. പക്ഷെ
1: അറിയുന്നവരാണ്.
0: യെസ് നല്ലൊരു സിമിലർ വോയിസ് ഉള്ളത് കൊണ്ടാണ് ശ്രേയ ഘോഷാലിന്റെ. എന്തായാലും നമുക്ക് ആ പാട്ട് തന്നെ കേൾപ്പിച്ചേ പറ്റൂ അല്ലെ. അപ്പൊ ആ ഒരു സസ്പെൻസ് വീണ്ടും നമുക്ക് ഇതാക്കാണ്. അപ്പോൾ നമ്മുടെ ഗെയിം ഷോ തൽക്കാലം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് പാട്ടുകൾക്ക് ശേഷം നമ്മുടെ മലയാളം വാർത്തകൾ വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കുറച്ച് വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനായിട്ടുണ്ട്. ഡോണ്ട് ഗോ, ഡ്രൈവ് ടൈം മ്യൂസിക്കുമായിട്ട് ഞാനും വിഷ്ണുവൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, സ്റ്റേ ട്യൂൺ.
1: ആകാശവാണി കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

അപ്പോൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കാണ് പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മൾക്ക് ഇന്ന് June 19 വായനാ ദിനമാണെന്നറിയാലോ. അപ്പോൾ വായനാ ദിനത്തോടനുബന്ധിച്ചിട്ട് ആകാശവാണി റെയിൻബോ FM കൊച്ചി നമ്മുടെ കുട്ടി ശ്രോതാക്കൾക്കായിട്ട് ചെറുകഥാരചനാ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, കുട്ടി ശ്രോതാക്കൾ എഴുതിയ ചെറുകഥകൾ പേപ്പറിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയതായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ PDF ആയിട്ടോ ഇമേജായോ FM റെയിൻബോ inbox@gmail.com എന്ന മെയിൽ ID യിലോ 8547341075 എന്ന വാട്സപ്പ് നമ്പറിലോ അയയ്ക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ആകാശവാണി കൊച്ചി നിലയം സന്ദർശിക്കുവാനും തങ്ങളുടെ രചനകൾ നേരിട്ട് അവതരിപ്പിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ നിബന്ധനകളുണ്ട്, ഇത്രയുള്ളൂ. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് നടത്തുന്നൊരു മത്സരമാണിത്. അപ്പോൾ ഇതിലേക്ക് ചെറുകഥകൾ അയക്കാനുള്ള അവസാന തീയതി 21 June 2026 ഞായറാഴ്ച വൈകിട്ട് 6 മണി വരെയാണ്. അപ്പോൾ പ്രിയ ശ്രോതാക്കൾ ഇത് കേട്ട് കാണുമല്ലോ. എന്തായാലും നിങ്ങളുടെ കുട്ടി ശ്രോതാക്കളുടെ കഥകൾ ഈ പറഞ്ഞ മെയിൽ ID യിലോ വാട്സപ്പ് നമ്പറിലോ അയയ്ക്കുക. യു ആർ ലിസണിങ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: യേ റോജ്ഗാർ യോജന സാമാന്യ തോർ പർ സോചേ ജാനേ വാലി റോജ്ഗാർ യോജന സേ ബഹുത് ആഗേ ബഡ്കർ പെഹ്ലി നോക്കരി പാനേ വാലി യുവാകെ സപ്നോ കോ ശക്തി ദേനേ വാലി യോജന ഹൈ. യേ യുവാ ഓർ ഉദ്യോഗോ കേ ബീച്ച് ഏക് മജ്ബൂത് സേതു ബനാനേ വാലി യോജന ഹൈ.
0: പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം

0: ത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കി 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനം നേരിടുന്നത് വലിയ സാമ്പത്തിക വെല്ലുവിളിയാണെന്നും നൂതന മാർഗ്ഗങ്ങളിലൂടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നതിനൊപ്പം കേന്ദ്രവിഹിതത്തിലും കുറവുണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷം സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയായിരിക്കും ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വിഴിഞ്ഞത്തെ ഗ്രീൻ ബാങ്കറിംഗ് തുറമുഖമാക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ചേർത്ത് സതേൺ കേരള എക്കണോമി കോറിഡോർ രൂപീകരിക്കും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബ് രൂപീകരിക്കുന്നതിന് 200 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിന് കേരള നോളജ് വാലി പദ്ധതി ആവിഷ്കരിക്കും. ഇതിനായി 100 കോടി രൂപ വകയിരുത്തി. മുൻനിര വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ അവസരമൊരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ട്രൈബൽ സർവകലാശാല ആരംഭിക്കും. പ്രിയദർശിനി സൌജന്യയാത്രാ പദ്ധതിക്കായി ബജറ്റിൽ 600 കോടി രൂപ വകയിരുത്തി. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ നടപ്പാക്കും. കിഫ്ബിയുടെ നിലവിലെ ഘടന പരിഷ്കരിക്കുമെന്നും കിഫ്ബിയെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യമേഖലയ്ക്കായി 2074 കോടി രൂപ വകയിരുത്തി. വൺ കേരള കരുതൽ മിഷനിലൂടെ അർഹരായ രോഗികൾക്ക് സഹായമൊരുക്കും. ക്യാൻസർ പ്രതിരോധത്തിന് പ്രത്യേക പരിഗണന നൽകും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നൽകുന്ന ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതിക്ക് പ്രാഥമികമായി 10 കോടി രൂപ പ്രഖ്യാപിച്ചു. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. കുട്ടികളെയും സ്ത്രീകളെയും യുവാക്കളെയും പരിഗണിക്കുന്ന വിവിധ പദ്ധതികളും ബജറ്റിലുണ്ട്.
1: കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് നിലപാട് സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പാക്കും. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കുകയും നമ്മുടെ വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ ഭാവിയിലെ തൊഴിലവസരങ്ങളുമായി കൂടുതൽ യോജിപ്പിക്കുകയും ചെയ്യുന്നതിനായി സർക്കാർ ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്ന സംസ്ഥാനതല ഫ്യൂച്ചർ സ്കിൽസ് ആന്റ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷൻ സ്ഥാപിക്കും. വയോജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇതിനെ അടിസ്ഥാനമാക്കി സർക്കാർ നയരേഖകൾ രൂപീകരിച്ചുകൊണ്ടും ആവശ്യമായ സ്ഥാപനങ്ങൾ, വ്യയശേഷി നേടാനുതകുന്ന സാമ്പത്തിക സഹായം, സംരംഭകത്വം, വയോജനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ ഉൾപ്പെടുന്ന സിൽവർ ഇക്കോണമി വികസിപ്പിക്കും.
0: റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആന്റ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. പെൺകുട്ടികൾക്ക് സാനിറ്ററി നാപ്കിൻ ഉറപ്പാക്കുകയും ക്യാമ്പസുകളെ ഗേൾസ് ഫ്രണ്ട്ലി ആക്കുകയും ചെയ്യും. ഗ്രാമവികസനത്തിനായി 2138 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1422 കോടി രൂപയാണ് നീക്കിവച്ചത്. റോഡപകടങ്ങൾ കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ലഹരിമരുന്ന് വ്യാപനത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാന് 10 കോടി രൂപ വകയിരുത്തി. കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പുതിയ ലാബുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പുതിയ ഭവന പദ്ധതി, സംസ്ഥാനത്തെ ഭിന്നശേഷി സൌഹൃദമാക്കാൻ എന്നിവയും ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഖരമാലിന്യ സംസ്കരണത്തിനായി 160 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂപരിഷ്കരണം 2.0 എന്ന പേരിൽ ഭൂനിയമങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താനും സമഗ്ര ലാൻഡ് മാനേജ്മെന്റ് നയം രൂപീകരിക്കാനും ബജറ്റ് നിർദ്ദേശം. കൃഷിക്കും അനുബന്ധ മേഖലയ്ക്കുമായി 1535 കോടി രൂപ നീക്കിവയ്ക്കും. നാളികേരത്തിന് പുതിയ സംഭരണ കേന്ദ്രങ്ങൾ ഉറപ്പാക്കുന്നതും റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് മികച്ച പരിഗണനയാണുള്ളത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ കർഷകൻ പയസ് കറിയ സംസാരിക്കുന്നു.
3: ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ റബ്ബറിന് 275 രൂപ വിലയുള്ളപ്പോൾ അത് പ്രായോഗികം അല്ലെങ്കിലും വരും കാലങ്ങളിൽ അത് കർഷകർ വളരെയേറെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് അതിനവർ കാശും ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ കാർഷിക മേഖലയ്ക്ക് പല രീതിയിലും ഊന്നലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രാവർത്തികമായി കിട്ടുക എന്നുള്ളത് കർഷകന്റെ ഒരു ആഗ്രഹമാണ്. കാരണം മലയോര കർഷകരുടെ കാര്യങ്ങളായാലും പല പല ബഡ്ജറ്റിൽ ഞങ്ങൾ കേട്ടു. പക്ഷെ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ള ധൈര്യപൂർവമായ ഒരു നിലപാടിലേക്ക് ഗവൺമെന്റ് വരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
0: മൂന്ന് വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ പ്രതിദിന പാലുൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്തും. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വരുന്ന മണ്ണെണ്ണ സബ്സിഡി

0: 75 രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യത്തൊഴിലാളികളുടെ അപകട ഇൻഷുറൻസ് തുക പരിഷ്കരിക്കാനും നിർദ്ദേശമുണ്ട്. വനം വന്യജീവി സംരക്ഷണത്തിന് 243.80 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. 2026-27 സാമ്പത്തിക വർഷത്തിൽ 169,646 കോടിയുടെ റവന്യൂ വരവാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. 2,05,001 കോടി രൂപയുടെ റവന്യൂ ചെലവുകളും ബജറ്റിൽ കണക്കാക്കുന്നു. 35,355 കോടിയായിരിക്കും റവന്യൂ കമ്മി. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റാണിതെന്നും കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ഗൌരവമായി കാണണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് ബിജെപി എംഎൽഎ വി ഗോപകുമാർ പ്രതികരിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. നാളെ പുലർച്ചെ 3:30 സ്കോട്ട്ലന്റ് മൊറോക്കോ മത്സരം. രാവിലെ 6 ബ്രസീൽ ഹെയ്റ്റിയെയും 8:30 തുർക്കിയെ പരാഗ്വേയെയും നേരിടും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമ പ്രതിരോധ നിരോധന പരിഹാര നിയമം പോഷ് ആക്ട് പ്രകാരമുള്ള നടപടികൾ ഉടനടി ഫലപ്രദമായി നടപ്പിലാക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രത്യേക നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാരുകളുടെയും ജില്ലാ ഭരണകൂടങ്ങളുടെയും അടിയന്തര നടപടിക്കായി 18 നിർദ്ദേശങ്ങൾ ഉപദേശക സമിതി ശുപാർശ ചെയ്യുന്നതായി കമ്മീഷൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23 ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളെന്ന് ബിജെപി. ഫിഫ ലോകകപ്പിൽ ഇന്ന് യുഎസ്എ ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: Is Rainbow FM 107.5. Non-stop music, non-stop entertainment.

സമയം 7 മണി കഴിഞ്ഞാൽ 42 മിനിറ്റിലേക്ക് കടക്കുമ്പോൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് പ്രിയ ശ്രോതാക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ US മെക്സിക്കോയിലെയും കാനഡയിലും ഗ്രൗണ്ടുകൾക്കൊക്കെ ഇങ്ങനെ തീ പിടിപ്പിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും വിലയേറിയ കാലുകളെല്ലാം ഒരു സ്വപ്ന പന്തിന് പിന്നാലെ ഇങ്ങനെ സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആവേശവും ആർപ്പുവിളിയും ഒക്കെ ആയിട്ട് പാതിരാത്രികളിലൊക്കെ ഉറക്കത്തിനൊക്കെ ഇങ്ങനെ

ഒരു എന്താ പറയുക, ഒരു റെഡ് കാർഡ് നൽകി എന്ന് വേണമെങ്കിൽ പറയാം. ആരാധകർ ഇങ്ങനെ ആ ഒരു പന്തിൻ്റെ പിന്നാലെയുള്ളൊരു ഓട്ടമാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയുമായിട്ട് സമയ വ്യത്യാസം ഏറെയുള്ള അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ മിക്കതും പാതിരാത്രിയിലും പുലർച്ചെയും ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഒരു മാസത്തെ ഇങ്ങനെ കൃത്യമായിട്ട് ഈ കളിയൊക്കെ കാണാൻ ഉദ്ദേശിക്കുന്നവരാണ് കേട്ടോ, ഒരു മാസത്തെ ഈ ഉറക്കം ഒഴിവാക്കൽ നമ്മളറിയാതെ പല പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഉറക്കത്തിൻ്റെ താളം തെറ്റുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ഒന്ന് ബാധിക്കും എന്ന് പറയാതിരിക്കാൻ വയ്യാട്ടോ. ഉണർന്നിരിക്കുമ്പോഴും നമ്മുടെ മസ്തിഷ്കം ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന മൈക്രോ സ്ലീപ്പ് എന്നൊരവസ്ഥയൊക്കെ ഉണ്ടായാൽ, അത് പ്രത്യേകിച്ചും വാഹനമൊക്കെ ഓടിക്കുന്നതിനിടെ ചെറിയ ഒരു അപകടത്തിന് കാരണങ്ങളൊക്കെയാണ്. അപ്പോൾ ഉറക്കക്കുറവ് രോഗപ്രതിരോധ ശേഷിയൊക്കെ ബാധിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കളികളെല്ലാം കാണുക, ഉറക്കം എല്ലാം എന്ന് എന്താ പറയുക, അതിനൊക്കെ ഒരു ക്രമീകരണവും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്താൽ നമുക്ക് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കേൾക്കാം അടുത്ത പാട്ട്. സ്റ്റേ ട്യൂൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അപ്പോഴേ വിഷ്ണു, സമയം 7 മണി കഴിഞ്ഞ 53 മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ.
2: ഇവിടെ
1: കഴിയാൻ പോവാണ്. പക്ഷേ അടുത്ത പ്രോഗ്രാം നമ്മൾ കേൾക്കുന്നുണ്ട്, റെയിൻബോ റോക്സ് ഉണ്ട് അല്ലെ, അങ്ങനെ പരിപാടികളുണ്ട്. പക്ഷേ വീണ്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് നമ്മളുമായിട്ട് യെസ്
2: സംസാരിക്കാനുള്ള
1: ഒരു അവസരമുണ്ടല്ലോ. അതാണ് നമ്മുടെ
2: അരികെ
1: അരികെ. യെസ്, പ്രിയ ശ്രോതാക്കളെ, 10 മണിക്ക് വീണ്ടും ഞാൻ പ്രിയ പത്മജിത്ത്,
2: ഞാൻ വിഷ്ണുദാസ്,
1: വീണ്ടും അരികയിലൂടെ നിങ്ങളുടെ കാതോരം എത്തിച്ചേരുന്നതായിരിക്കും. തൽക്കാലം ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിന്നും
2: ടാറ്റാ,
1: ബൈ ബൈ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കൊച്ചി ലക്ഷദ്വീപ് മേഖലയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പരിപാടി നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വീഡിയോ സന്ദേശത്തിലൂടെ പരിപാടിയെ അഭിസംബോധന ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിൽ നിർവ്വഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയാക്കി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. കോർപ്പറേറ്റ് താൽപര്യം ഉയർത്തിപ്പിടിക്കുന്ന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് ദീർഘവീക്ഷണമില്ല.

0: അതെ പദ്ധതികളെന്ന് BJP. വായനയാണ് വിജ്ഞാന വിസ്ഫോടന കാലത്തെ ഏറ്റവും വലിയ കരുത്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. PN ഫൗണ്ടേഷൻ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച വായനാദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തി. നിപ്പ റിപ്പോർട്ട് ചെയ്ത പ്രദേശം സന്ദർശിച്ച സംഘം തങ്ങളുടെ വിലയിരുത്തലുകൾ കളക്ടറുമായി പങ്കുവച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

0: You are listening to Rainbow FM Kochi 107.5. Musically yours.
1: News Rainbow.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഇന്ത്യൻ യുവത കഴിവുകളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് റോസ്കാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കൊച്ചി ലക്ഷദ്വീപ് മേഖലകളുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജന പരിപാടി നടന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വീഡിയോ സന്ദേശത്തിലൂടെ പരിപാടിയെ അഭിസംബോധന ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിർവ്വഹിക്കും. 2026-27 സംസ്ഥാന ബജറ്റ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബജറ്റ് അടുത്ത 5 വർഷം കേരളത്തിൽ നടപ്പാക്കുന്ന വികസനങ്ങളുടെ ദിശാസൂചികയെന്ന് മുഖ്യമന്ത്രി. തീരമേഖലയും ജലസ്രോതസ്സുകളും സംയോജിപ്പിച്ച് കേരളത്തെ സമുദ്രശക്തിയായി മാറ്റും. വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും ബജറ്റിൽ മികച്ച പരിഗണന. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജന പരിപാടിയുടെ ഭാഗമായി ഇപിഎഫ്ഒ കോട്ടയം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ PMVBRY പരിപാടി സംഘടിപ്പിച്ചു. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യാതിഥിയായി. സംസ്ഥാനത്ത് നിന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 19-ാമത് ജൈവ വൈവിധ്യ കോൺഗ്രസിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി HTTP/KeralaBiodiversity.org സന്ദർശിക്കുക.

0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: അരികെ
2: അരികെ

0: സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റും 6 സെക്കൻഡും ആകുമ്പോൾ
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു
0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ലൂടെ. അപ്പോ ഇന്നത്തെ ഈ അരികെ എന്നുള്ള പ്രോഗ്രാമിൽ നിങ്ങളോടൊപ്പം ചേരുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ പ്രിയ പത്മജിത്ത്,
1: കൂടെ ഞാൻ ആർ ജെ വിഷ്ണുദാസ്.
0: യെസ്, അപ്പോ എവറി പിക്ചേഴ്സ് ടെൽസ് എ സ്റ്റോറി, ശരിയല്ലേ വിഷ്ണു?
1: അതെ, ഓരോ ചിത്രത്തിനും അല്ലെങ്കിൽ ഓരോ ഫോട്ടോകൾക്കും ഒക്കെ ഒരു കഥ പറയാനുണ്ടോ?
0: തീർച്ചയായിട്ടും. ഫോട്ടോകൾ നിമിഷങ്ങളെ ഇങ്ങനെ പകർത്തുകയാണ്.
1: അതെ.
0: ആ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ കഥകളാവാം.
1: അതെ
0: അല്ലേ? അപ്പോ അവയെ എന്നും ആ കഥകളെ ജീവനോടെ നിലനിർത്തുന്നത് ശരിക്കും ആ ഫോട്ടോകളല്ലേ?
1: അതെ.
0: അപ്പോ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കും ഉണ്ടാവില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ കഥ പറയുന്ന ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളുടെ ആൽബത്തിലും മൊബൈലിലും ഒക്കെ ആയാൽ തന്നെ ഉണ്ടാവും അല്ലെ? അപ്പോ അത്തരം നിങ്ങളുടെ അനുഭവങ്ങളെ, കഥ പറയുന്ന നിങ്ങളുടെ ചിത്രങ്ങളെ കുറിച്ചിട്ട് ഞങ്ങളോട് ഷെയർ ചെയ്യാം.
1: വിളിക്കേണ്ട നമ്പർ 0484-24-28-101. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ലൂടെ അരികെ.

0: സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആവുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആര്യയാണ്. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് എവറി പിക്ചേഴ്സ് ടെൽസ് എ സ്റ്റോറി.
1: അതെ, നിങ്ങളുടെ ജീവിതത്തിലെ നിമിഷങ്ങളെ പകർത്തിയ ഫോട്ടോകൾ, ആ ഫോട്ടോകൾക്കും ഉണ്ടാവില്ലേ നിങ്ങളുടെ ജീവിതത്തിലെ കഥ പറയാനായിട്ട്. അപ്പോ അത്തരം നിങ്ങളുടെ ഓർമ്മകളാണ് ഞങ്ങളോട് ഇന്നിവിടെ നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ മനോഹരങ്ങളായ ആ അനുഭവങ്ങൾ ഞങ്ങളോടും പങ്കുവയ്ക്കാം.
0: വിളിക്കേണ്ട നമ്പർ 0484 248 101 0484 248 101. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 ലൂടെ.
1: ആരിക്കേ.

0: യെസ്, സമയം 10 മണി കഴിഞ്ഞ് 13:41 ആയിരിക്കുകയാണ്. അപ്പോ അരികെ എന്നുള്ള നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഒരു കോളർ വന്നിട്ടുണ്ട്.
1: ഹലോ.
0: ഹലോ
1: ഹലോ, നമസ്കാരം, അരികയിലേക്ക് സ്വാഗതം. ആരാണ്? ഭാസ്കരൻ. ഭാസ്കരൻ, എവിടുന്നാണ് വിളിക്കുന്നത്?
0: അത് ശരി. ഓക്കെ, അമ്പലത്തിൽ വന്നതാണ് അല്ലേ? അപ്പോ യാത്രയിലാണോ പ്രോഗ്രാം കേൾക്കുന്നത്? അത് ശരി. ആ ആ, ജോലി ചെയ്യുന്നല്ലേ? ആ ആ, ശരി ശരി. ആ, അപ്പൊ ഞങ്ങള് ഈ ഇന്നത്തെ നമ്മുടെ പരിഗയെന്നുള്ള പ്രോഗ്രാമിന്റെ ആ ഒരു വിഷയം പറഞ്ഞത് കേട്ടിരുന്നോ? ഫോട്ടോകൾ ചേട്ടാ ജീവിതത്തിൽ

0: നമ്മൾ ആൽബം അല്ലെ ഫോട്ടോസ് ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കാറില്ലേ? ആ, അപ്പൊ ചില ഫോട്ടോകൾ കാണുമ്പോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ഓർമ്മകളൊക്കെ വരാറില്ലേ? ആ, അപ്പൊ അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും ഉള്ള ചേട്ടന്റെ അനുഭവം അല്ലെങ്കിൽ ഓർമ്മകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? ഫോട്ടോകൾ കയ്യിലുള്ളതോ മുൻപ് എടുത്ത ചില നിമിഷങ്ങളിലുള്ള ഫോട്ടോകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ കാണുമ്പോ അന്നതാ ഇങ്ങനെ ഉണ്ടായിരുന്നു.
1: ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു നാടകം ഉണ്ടായിരുന്നു.
0: ഓ,
1: അപ്പൊ മലയാളിയിലെ നാടകം വേറെ, തൊഴിലാളിയിലെ നാടകം വേറെ. അപ്പൊ അതില് ഡോക്ടറായിട്ട് അഭിനയിച്ചു ഞാൻ.
0: ഓ,
1: അപ്പൊ ആ ഫോട്ടോ അങ്ങനെ ഒരു ഓർമ്മയാണ് പിന്നെ ഉള്ളത്. ആ ഫോട്ടോ
2: നാടകത്തില് ചേട്ടൻ അഭിനയിക്കുന്ന ഫോട്ടോ.
0: അപ്പൊ ചേട്ടനത് ഇപ്പൊ കാണുമ്പോ ആ സമയവും കൂടെ ഉണ്ടായിരുന്നവരും ഒക്കെ ഓർമ്മ വരില്ലേ? പിന്നെ അത് കൂടാതെ അവരുമായി പങ്കിട്ട നല്ല നിമിഷങ്ങളും അല്ലേ? ആ, അത്തരം ഓർമ്മകളെ ഒന്ന് പൊടിതട്ടിയെടുക്കുക, ഓർമ്മകളുമായിട്ട് ഞങ്ങളുടെ അടുത്തൊന്ന് വാചാലരാവുക, അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ.
1: എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ അരികിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയുള്ളു. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് വിളിക്കുമ്പോ എനിക്ക് കഴിഞ്ഞ തവണ തൊട്ട് ഈ അരികിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിന് ഭയങ്കര
0: സന്തോഷമായി.
1: കാരണം എന്താ വെച്ചാൽ എന്റെ വീട്ടുകാരൊന്നും എന്നെ വേണ്ട, അവർക്ക് പൈസ മാത്രം മതി. അപ്പൊ പിന്നെ അരികിലുള്ളത് പിന്നെ ഇപ്പൊ ഈ വിളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളാണോ ഉള്ളത് ഇനി
2: റേഡിയോ.
1: അപ്പൊ അങ്ങനെ ഒരു സമാധാനം എനിക്കിപ്പോ ഫോൺ ചെയ്യുമ്പോഴാണ് എനിക്കിപ്പോ കിട്ടണത്.
0: അപ്പോ എന്തായാലും ഇതിലേക്ക് വിളിക്കാനും ചേട്ടനോട് സംസാരിക്കാനും ചേട്ടന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇതാ ഇവിടെ ഷെയർ ചെയ്യാനും പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം.
1: സന്തോഷം നമുക്കും.
0: ഓക്കെ ചേട്ടാ,
2: ഒരുപാട് സന്തോഷം കേട്ടോ.

0: ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: അരികെ.
0: അരികെ നിങ്ങളോടൊപ്പമുണ്ട് ഞാൻ റെയിൻബോ ആർ ജെ പ്രിയ പത്മജിത്,
1: ഒപ്പം വിഷ്ണുദാസ്.
0: അതെ, നമുക്കിപ്പോ നമ്മൾ ചോദിച്ച വിഷയത്തെ പറ്റി സംസാരിക്കാനായിട്ട് ഒരു കോളർ വന്നിട്ടുണ്ട്. നോക്കാം. ഹലോ.
2: ഹലോ.
1: ഹലോ, നമസ്കാരം. അരികയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: വിളിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്ന് അനിലാണ്.
1: അനിൽ,
0: ഓക്കെ. എന്തായാലും നമ്മുടെ വിഷയം കേട്ട് കാണുമല്ലോ അല്ലേ? അപ്പോ ഫോട്ടോകൾ കഥ പറയുന്നു, അങ്ങനെ എന്താണ് ഒരു അനുഭവം ഉള്ളത്?
2: ഫോട്ടോകൾ കഥ പറയുന്ന അനുഭവം, ഫോട്ടോകൾ കഥ പറയുന്ന അനുഭവം എന്ന് പറയുന്നത്,
0: പഴയകാല ഫോട്ടോസ് ഒക്കെ നമ്മൾക്ക് ചിലപ്പോ നമ്മൾ എപ്പോഴും എടുത്ത് നോക്കില്ലല്ലോ. ചിലപ്പോ കുറെ കാലം കഴിഞ്ഞ് നമ്മൾ എടുത്ത് നോക്കുമ്പോ നമുക്ക് പല ഓർമ്മകൾ നമ്മളിലേക്ക് അങ്ങ് വരാറുണ്ട്. ചില സംഭവങ്ങൾ നമ്മുടെ ഓർമ്മകളിലേക്ക് വരാറില്ലേ? അത്തരം എന്തെങ്കിലും?
2: എന്റെ പഴയ ഫോട്ടോ എന്ന് പറയുന്നത് ഇപ്പോൾ എന്റേതായിട്ടാണോ അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളുടെയാണോ അല്ലെങ്കിൽ
0: നമ്മുടെ ജീവിതത്തില് നമ്മൾ കാണുന്ന ഫോട്ടോസ്, നമ്മുടെ കുടുംബവും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫോട്ടോസ് കാണുമ്പോൾ,
2: എന്റെ വീട്ടില് ഇപ്പൊ എന്ന് പറയുന്നത് എന്റെ വൈഫ്, എന്റെ മകള്, മകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറുതിലെ കുട്ടിക്കാലത്ത് അവളിവിടെ അടുത്ത് കോട്ടപ്പുറം സ്കൂളിലേക്കാണ് പഠിച്ചിരുന്നത്, സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവള് പഠിച്ച് അതിനുശേഷം പിന്നെ അവളൊരു ആൽബം ചെയ്തു ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഒരു എൽത്തുരുത്ത് ക്ഷേത്രമുണ്ട് ഇവിടെ. ആ ക്ഷേത്രത്തില് ഒരു ആൽബം ചെയ്തു മുരുകനായിട്ട്. മുരുകനായിട്ട് ആൽബം ചെയ്തു. അതിനുശേഷം പിന്നെ കലാഭവം മണിച്ചേട്ടൻ, മണിച്ചേട്ടന്റെ ആൽബങ്ങളിലൊക്കെ അവള് ചെറിയ അവള് ആൽബത്തില് അഭിനയിച്ചു, പാടി അഭിനയിച്ചു. പിന്നെ അതിനുശേഷം പിന്നെ വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന് പറഞ്ഞ സിനിമയിൽ അക്ബർ സംവിധാനം ചെയ്ത വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയില് കാവ്യയുടെ ബാല്യകാലം ചെയ്തു.
0: ചേട്ടാ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഫോട്ടോയുമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങൾ പറയൂ.
2: ഫോട്ടോയില്
0: മോളിപ്പോ വലിയ കുട്ടിയാണോ?
1: ചെറുപ്പത്തിലുള്ള
0: ആ ഫോട്ടോസ് ഒക്കെ കാണുമ്പോ ഉള്ള ഓർമ്മകളാണോ ഇപ്പൊ പറഞ്ഞത്? ഓക്കെ, അതാണ് ഞങ്ങൾക്കും വേണ്ടത്. അപ്പോ എന്തെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ ഓർമ്മകൾ ഇതൊക്കെ പറയാനാണ് നമ്മള് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പൊ മോളുടെ ആ ചിത്രങ്ങളൊക്കെ കാണുമ്പോ അവളുടെ ആ ഒരു കുട്ടിക്കാലം, ആ ഓരോ സ്ഥലങ്ങളിലേക്കും നിങ്ങൾ കൈപിടിച്ച് കൊണ്ടുപോയതും എല്ലാം ഓർക്കുന്നുണ്ടാവില്ലേ?
2: അങ്ങനെ മോളെ കൊണ്ട് നമ്മൾ ഷൂട്ടിങ്ങിനൊക്കെ പോയ ഒരു അനുഭവം.
0: ഓക്കെ, എന്തായാലും ഇത്തരം ഒരു ഓർമ്മയാണ് ഇവിടെ പങ്കുവെക്കാനുള്ളത് അല്ലേ, ഫോട്ടോകളിലൂടെ. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
1: ഓക്കെ ചേട്ടാ, ഇനിയും തുടർന്ന് വിളിക്കാം കേട്ടോ.
2: ഓക്കെ,
1: ശരി ശരി.
0: യെസ്, അപ്പോ പ്രിയ ശ്രോതാക്കളെ, ഇതാ നിങ്ങൾക്കും വിളിക്കാനുള്ള അവസരമാണ് നമ്മുടെ അരികെ എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക്. നിങ്ങളുടെ ചിത്രങ്ങൾ, ഫോട്ടോകൾ നിങ്ങളുമായി ബന്ധപ്പെട്ട നല്ല ഓർമ്മകളാവാം, എന്തുമാവാം, നിങ്ങൾക്കിവിടെ ഷെയർ ചെയ്യാം.
1: വിളിക്കേണ്ട നമ്പർ 0484242810104842811.

0: സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 36 മിനിറ്റും 15 സെക്കൻഡും ആകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അരികെയാണ്. പൊതുവെ അരികെ ഒരു കോളർ ഉണ്ട്.
1: നമുക്ക് കോളർ ആരാ നോക്കാം. ഹലോ
2: ഹലോ
1: ആ ഹലോ, ഇതാരാണ്? ഷീല ബാബു. നമ്മുടെ ഇന്നത്തെ അരികയിലെ വിഷയം കേൾക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഷെയർ ചെയ്യാനുള്ളത്?
2: എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് എന്റെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പച്ചനും അമ്മച്ചിയും മരിച്ച ഫോട്ടോസ് തുടങ്ങി വീട്ടിലുണ്ട്. അപ്പൊ ഞങ്ങള് 13 മക്കളാണ്. അതിൽ 4 പേര് മരിച്ചുപോയി. ബാക്കിയുള്ളവരുടെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ടൂറ് പോണ ഫോട്ടോസും പിന്നെ എന്റെ ചേച്ചിമാരുടെ കല്യാണങ്ങളുടെ ഫോട്ടോസ്. എനിക്ക് 60 വയസ്സുണ്ട്. ചേച്ചിമാരുടെ വയസ്സൊക്കെ അറിയാല്ല, 70 ഉം 70 അതിൽ കൂടുതൽ വയസ്സുകളാണ്. പിന്നെ എന്റെ സഹോദരങ്ങൾ അവരുടെ കല്യാണത്തിന്റെ ഫോട്ടോസിലും എല്ലാം ഞാൻ കുഞ്ഞായിരുന്ന ഫോട്ടോ തുടങ്ങി ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോ എനിക്ക് ആ പണ്ടത്തെ ഓർമ്മകളൊക്കെയാണ് വന്നത്. ഞങ്ങള് കുഞ്ഞായിരുന്നപ്പോ എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളെ നോക്കിയതും ഞങ്ങളെല്ലാവരും കൂടെ ഓരോ സ്ഥലത്ത് പോണതും പള്ളിയിൽ പോണതും എല്ലാം ഞങ്ങള് വേളാങ്കണ്ണി പോണതും അങ്ങനത്തെ ഫോട്ടോസുകളൊക്കെ ഉണ്ട്. ഇപ്പോഴും ഇരിപ്പുണ്ടെല്ലാം. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോ നമുക്ക് ഇന്നും ഓർക്കുമ്പോ അതൊരു സന്തോഷമാണ്. പിന്നെ സഹോദരങ്ങളായിട്ട് ഞങ്ങൾ വർഷത്തിൽ 2 പ്രാവശ്യം ടൂറൊക്കെ പോകും. അതിന്റെ ഫോട്ടോസ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഞങ്ങളുടെ സന്തോഷം, ഈ ഫോട്ടോസൊക്കെ കാണുമ്പോ. പിന്നെ എന്റെ 2 മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോസ്, അത് അത് ഒരാള് UKയിലും ഒരാള് ദുബായിലുമാണ്. അപ്പൊ അതുങ്ങൾ അയക്കണ ഫോട്ടോസും ഇതെല്ലാം കണ്ട് അതാണ് എന്റെ സന്തോഷം. എന്റെ ഭർത്താവിന്റെ, ഞങ്ങള് 2 പേരും മാത്രമേ ഉള്ളൂ ഇവിടെ. ഞങ്ങള് ഈ ആൽബം നോക്കി ഫോട്ടോസൊക്കെ നോക്കി അതാണ് ഞങ്ങളുടെ സന്തോഷം.
1: ശരിക്കും ഓർമ്മകള് കൂട്ടാവുകയാണ് ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ?
2: അത് തന്നെ അത് തന്നെ. പിന്നെ ബാബുവിന്റെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ അവരും അവരുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളെല്ലാം അതൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഞങ്ങളതെല്ലാം ഇങ്ങനെ ഓർമ്മകൾ വരും ഞങ്ങൾക്ക്. പണ്ട് പോയതും കൂടുതലും എന്റെ വീട്ടിലെ കാര്യങ്ങളാണ് കേട്ടോ. എത്രയും ഞങ്ങള് കുറെ കൂടെ പറപ്പിച്ചെടുത്തിയ നിത്യമാര് സഹോദരങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ, അവരെല്ലാരും ഞങ്ങള് ടൂറ് പോണതും എല്ലാ ഫോട്ടോസും
0: ആ മറിച്ച് നോക്കുമ്പോ ആ ഓർമ്മകൾ വരും അല്ലേ?
2: ആ ഓർമ്മകൾ എല്ലാം വരും.
1: അപ്പോ എല്ലാം ഓർമ്മകളും ഇങ്ങനെ വീണ്ടും പുതുക്കി പുതുക്കി പുതുക്കിക്കൊണ്ട് തന്നെ ജീവിതം മുമ്പോട്ട് പോകുന്നു സന്തോഷമായിട്ടല്ലേ?
2: അതന്നെ,
0: ഹാപ്പി ആയിട്ട് തന്നെ പോട്ടെ.
1: എന്തായാലും ഫോട്ടോകൾ, ഇത്രമാത്രം ഫോട്ടോകള് ഇപ്പോഴും വളരെ കേടുകൂടാതെ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടല്ലോ?
2: സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പച്ചന്റെ അമ്മച്ചില് ഇപ്പൊ ഭക്ഷണം കഴിഞ്ഞാൽ ഡൈനിങ് ടേബിളിന്റെ അവിടെ വെച്ചേക്കണം എന്റെ അമ്മച്ചന്റെ. അവരെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
1: ഫോട്ടോയിലൂടെ അവരുടെ ഒരു സാന്നിധ്യം അല്ലേ?
2: അതന്നെ അതന്നെ.
1: ഓക്കെ, എന്തായാലും ആ ഓർമ്മകൾ ഇവിടെ ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം ഇങ്ങോട്ട് വിളിച്ചതിലും. കേട്ടോ,
0: തുടർന്ന് വിളിക്കാം കേട്ടോ.
2: ഓക്കെ
0: ശരി ശരി.

0: സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കുമ്പോൾ ദേ അരികെ ഒരു കോളറുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ.
1: ആ കോള് നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ബിഹൈൻഡ് എവറി ഫോട്ടോ ഇസ് എ സ്റ്റോറി വെയിറ്റിംഗ് ടു ബി ടോൾഡ് അല്ലേ. ഓരോ ഫോട്ടോയ്ക്ക് പിറകിലും പറയാൻ കാത്തിരിക്കുന്ന ഒരുപാട് കഥകളുണ്ടാവും.
0: നമ്മുടെ ഈ മൊമെന്റ്സിനെ ഒരു ക്ലിക്കിലൂടെ നിശ്ചലമാക്കുകയാണ് ഫോട്ടോ. പക്ഷേ ആ ഫോട്ടോ ആ ഓർമ്മകളെ എന്നും ജീവനോടെ നിലനിർത്തുകയും ചെയ്യും.
1: അതെ, നിശ്ചലമായി നിൽക്കുന്ന ആ ഫോട്ടോകളാണ് പിന്നീട് ജീവനോടെ നമ്മുടെ മനസ്സിൽ എന്നും കുടികൊള്ളുന്നത് അല്ലേ. അപ്പോൾ ചില കഥകൾ ക്യാമറയുടെ ലെൻസിലൂടെ പറയുമ്പോഴാണ് അത് ഏറ്റവും മനോഹരമാവുന്നത്.
0: അതെ അതെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഓർമ്മകളുണ്ടോ, വിളിക്കൂ 0484242810 കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 ൽ അരികെ.

0: മിസ് അങ്ങനെ അരികെ ഇങ്ങനെ തീരാനായിരിക്കുമ്പോ അവസാനമായിട്ട് ഒരു കോളർ വന്നിട്ടുണ്ട്,
1: നമ്മുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ടുണ്ട്. ഹലോ.
0: ഓ,
1: കട്ടായി പോയല്ലോ. സാരമില്ല, നമുക്ക് എന്തായാലും നമ്മുടെ ടൈം ഇതാ ഇവിടെ ഇങ്ങനെ തീരാറായി വരികയാണ്. ഓക്കെ, അപ്പോ നമുക്ക് എന്തായാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായാലും അവരുടെ ഓർമ്മകൾ വരുന്നുണ്ടാവാം അല്ലേ.
0: ഇപ്പോ അരികെ ഒരു കോളർ ഉണ്ട്. ഹലോ. വീണ്ടും
1: ആ കോൾ കട്ടാവാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്തൊരു ട്രാക്കിലേക്ക് പോവാം.

0: ഈ ഒരു ഗാനത്തോടുകൂടി ഇതേ അരികയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
1: അതെ, നാളെ മറ്റൊരു വിഷയവുമായി അരികെ നിങ്ങൾക്കരികിലേക്ക്
0: എത്തും നാളെ രാത്രി 10 മണിക്ക്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ വിഷ്ണുദാസ്, ഒപ്പം
1: ഞാൻ ആർജെ പ്രിയ പത്മജിത്ത്. എല്ലാവർക്കും
0: ശുഭരാത്രി.

0: In China today, Ashmita secured her place in the last four with a straight game victory over South Korea's Kim Min-sun in the quarterfinals. And with that, we end this news bulletin.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 6 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.